0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Kadir's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസം തന്നെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടാതെ എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും കൂടി കഴിയട്ടെ. ഇപ്പൊ സമയമില്ല പറയണോ, അല്ലെങ്കിൽ ബിസിയാണെന്ന് പറയണതും അങ്ങനെ തന്നെയാണല്ലോ. വർക്ക് ലോഡ് കൂടുതലാണ്, എനിക്കൊന്നും സമയം കിട്ടണില്ല. വന്ന് വന്ന് പരസ്പരം സ്നേഹിക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയായി. സ്നേഹിക്കാൻ പലരും പലപ്പോഴും മറന്നു പോകുന്ന ഒരവസ്ഥയായി. എന്തേലൊക്കെ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, എന്നിട്ട് അത് മറന്നു പോകും. എന്നിട്ട് ചോദിക്കുമ്പോ എന്താ പറയാ, അയ്യോടാ സോറി ഞാൻ മറന്നുപോയി, ഞാൻ അത്രക്ക് ബിസി ആയി പോയിന്ന്. അതെങ്ങനെയാ, എത്ര ബിസി ആയി കഴിഞ്ഞാൽ സ്നേഹിക്കാനൊക്കെ അങ്ങനെ മറന്നു പോകാൻ പാടുണ്ടോ? അങ്ങനെ പാടില്ല. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും നമുക്ക് സാധിക്കണം. എന്നാണോ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതായി മാറുന്നത്, നമ്മളുടെ സ്വഭാവം തന്നെ അതോടുകൂടി വളരെ വ്യത്യാസപ്പെട്ട് മാറിപ്പോകും ശരിക്കും. കാരണം നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്നേഹമാണ്. അപ്പൊ സ്നേഹത്തോടുകൂടി തന്നെ ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റേഡിയോസിനോ, സ്റ്റേ ട്യൂൺഡ്.

ആരോടാണ് നമുക്ക് സ്നേഹം തോന്നുന്നത്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ നമുക്ക് അയാളോട് സ്നേഹം തോന്നുമോ? ഇപ്പോ അങ്ങനെയൊന്നും ചോദിക്കാത്ത എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്? ഇപ്പോ നമ്മുടെ പേരൻസിനെ സ്നേഹിക്കാൻ നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീലിങ്സ് ആണ് ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരോട്. അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് പേരുണ്ടാകും. ഇവരോട് സ്നേഹം കാണിക്കാനോ ഇവരെ സ്നേഹിക്കാനോ ഒന്നും നമ്മളെ ആരും പറഞ്ഞു തരുന്നില്ല, നമ്മളോട് ആരും പഠിപ്പിച്ചു തരുന്നില്ല. പക്ഷെ എന്തോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ആരും പറയാതെ നമുക്കത് തോന്നാറുണ്ട്. ചിലരോട് നമുക്കൊരു പ്രത്യേക അടുപ്പം തോന്നും, അത് നമ്മുടെ ഒരാളാണെന്ന് നമുക്ക് തോന്നും. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അവർക്ക് സ്ഥാനം കൊടുക്കണമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ വളരെ പ്രിയപ്പെട്ടവരായി നമ്മൾ ഒത്തിരി പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇവരെ നമ്മൾക്ക് സ്നേഹിക്കാൻ ഇപ്പൊ സമയം തികയാതെ പോയോ? തികയാതെ പോകുന്നുണ്ടോ? റേഡിയോ സോനോ ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളെ ഒരാളെ സ്നേഹിക്കുമ്പോഴാണോ നമുക്കും തിരിച്ച് സ്നേഹിക്കാൻ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല തോന്നേണ്ടത് എന്ന് പറയാറുണ്ട്. ഇപ്പോ നമ്മളൊരാളെ സ്നേഹിക്കാനുള്ള കാരണം അയാൾ നമ്മളെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. അതപ്പൊ എന്താണ്, നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കുന്നു, നമ്മൾ കൊടുക്കണ പൈസക്ക് അത്ര തന്നെ വാല്യൂ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൈപ്പറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കാൻ കാരണം അയാളുടെ സ്നേഹം കിട്ടിയത് കൊണ്ടാണെന്ന് പറയുമ്പോൾ എന്തോ നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ തോന്നും. അങ്ങനെയല്ല, നമ്മളെ ഒരാൾ അത്രത്തോളം പ്രിയപ്പെട്ടവരായിട്ട് കാണുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ചിലരോട് ഒരു പ്രത്യേക അടുപ്പം തോന്നാറുണ്ട്. ചില ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളാണെന്ന് പറഞ്ഞിട്ട് കാണിക്കും, പക്ഷെ വേറൊരാൾക്ക് ഈ കുട്ടിയോട് വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദം ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാകും. അതങ്ങനെയാട്ടോ, നമ്മുടെ മനസ്സ് ഏത് വഴിക്കൊക്കെയാണ് ചിന്തിക്കുക, ആരുടെ ഒപ്പമൊക്കെയാണ് കൂട്ടിരിക്കുക എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്നേഹം കൊടുക്കാൻ ഇത്തിരി സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. സ്റ്റേ ട്യൂൻഡ്.

ഒന്നിനും സമയമില്ല, ഭയങ്കര ബിസിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടുന്ന ആൾക്കാരാണോ നമ്മളിൽ കൂടുതൽ പേരും? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ എന്തിനും ഏതിനും പറയുന്ന എക്സ്ക്യൂസ് ആണിപ്പോ, അയ്യോ സമയമില്ല. നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ താല്പര്യമില്ല എന്ന് പലരോടും പറയാറില്ല. അവരുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഉണ്ടാകും. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കുമോ എന്നുള്ളൊരു കൺസേൺ, അത് ഒരു കണക്കിന് നല്ലതാണ്, അതുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയും സമയമില്ല. യഥാർത്ഥത്തിൽ സമയമില്ലാത്തതൊന്നും അല്ല ഇവിടെ പ്രശ്നം. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ചേ പറ്റൂ. അവർക്ക് വേണ്ടി നമ്മൾ വേറെ എന്താ കൊടുക്കുക? നമ്മുടെ സമയം. അപ്പൊ നമ്മുടെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക, നമുക്ക് വേണ്ടിയും നമ്മൾ സമയം മാറ്റി വെക്കുക. നമ്മൾ നന്നായിട്ട് ടൈം മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സമയമുണ്ടാകും. വെറുതെയാണ് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയണത്. ഒന്ന് മാനേജ് ചെയ്ത് നോക്കിക്കേ, ഇന്ന് മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എല്ലാത്തിനും സമയം കണ്ടെത്തുന്നത് വളരെ ഈസി ആയിട്ട് പിന്നെ മാറും. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. സ്നേഹിക്കാനുള്ളൊരു മനസ്സ് എല്ലാവരിലും ഉണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Good morning and സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി നമ്മൾ ഈ ഒരു ദിവസം ഇങ്ങനെ ദിവസത്തെ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്ന ടൈമാണല്ലേ. സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. June 9th, ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ദിവസമായി തീരട്ടെ എന്നുള്ള സ്നേഹം നിറഞ്ഞ നല്ലൊരു ആശംസ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡേയും നമ്മൾ ഒരുമിച്ച് നമ്മുടെ സവാരി ഇതായിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങളും സവാരി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയമായിരിക്കും. ലൈഫിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സന്തോഷം, സമാധാനം, ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ലൈഫിൽ വേണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു കാര്യം. ഒന്ന് സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ടിരുന്നാൽ മതി എന്നൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? അതിനെക്കുറിച്ച് ജോസഫ് അഡിസൺ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: സന്തോഷമായിരിക്കാൻ ആവശ്യം വേണ്ട മഹത്തായ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, എന്തിനേക്കിലേക്ക് സ്നേഹിക്കുക, എന്തിലെങ്കിലും പ്രത്യാശ പുലർത്തുക എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് മെസ്സേജസും ഇന്നത്തെ ദിവസത്തിൻ്റെ നല്ല ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും, അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ നിങ്ങളുടെ സന്തോഷ വിശേഷങ്ങളുടെ ടൈമാണ് ഇനിയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. കുമാരി എന്ന സിനിമയിൽ ആവണി മൽഹാർ പാടിയൊരു പാട്ടിലാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ദാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള

നമ്മളിപ്പോ കേട്ടത് സന്തോഷം എന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടോ. സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരുപാട് മെസ്സേജുകൾ വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ മെസ്സേജുകളിലേക്ക് ഞാൻ വരാട്ടോ. പക്ഷെ അതിന്

ആദ്യമായിട്ട് നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരാം. അപ്പൊ നേരെ നമ്മുടെ സ്കൂൾ ബസ്സിലേക്ക്. അപ്പോൾ ഇന്ന് സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് പെട്ടെന്ന് ഉത്തരം എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടർ ചിലപ്പം കുട്ടികൾക്ക് അധികം അറിയാൻ സാധ്യതയില്ല. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്കും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കാർട്ടൂൺ ക്യാരക്ടറാണ് ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട്. അപ്പോൾ ഈ കാർട്ടൂൺ ക്യാരക്ടറിന് ശബ്ദം നൽകിയത് ആരാണ്, വോയിസ് ആക്ടർ ആരായിരുന്നു, അല്ലെങ്കിൽ ഡബ് ചെയ്തത് ആരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം കേട്ടോ. Who was the original voice actor for Donald Duck? എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കാർട്ടൂൺ ക്യാരക്ടറായ ഡൊണാൾഡ് ഡക്കിന് ഒരു 1934 മുതൽ 85 വരെ ശബ്ദം നൽകിയത് ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ നമ്മൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലുക്കും വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഡൊണാൾഡ് ഡക്കിന് ശബ്ദം നൽകിയത് അല്ലെങ്കിൽ ഡബ് ചെയ്തത്, ആ ഒരു വോയിസ് കൊടുത്തത് ആരാണ്, ആ ഒരു വോയിസ് ആക്ടറുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ മോർണിംഗ് മെസ്സേജിലേക്ക് പോവുകയാണ്. ആ മോർണിംഗ് മെസ്സേജ് എത്തുന്ന സമയത്താണ് നമുക്കൊരു ഒരു സന്തോഷം അങ്ങോട്ട് കൂടുന്നത്. മുരളിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓരോ പ്രഭാതവും ഒരു പുതിയ തുടക്കമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, നന്മകളും വിജയങ്ങളും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അതോടൊപ്പം ഇഷാനി കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇഷാനി. പോറ്റിക്കൊല്ലം മെസ്സേജ് അയക്കുന്നു. സി പി ബേബിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അവന്തിക്ക കുട്ടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് മോർണിംഗ് ആണ് മോളി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രദീപ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് അക്ഷര ആൻഡ് അക്ഷജ് ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്നും രഘുനന്ദനും ഋതുനന്ദയുമാണ് മെസ്സേജ് ചെയ്യുന്നത്. റൈറ്റ് ആൻസറും അവർ അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഇസ് ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റിയാസ് കൂർഗ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് സവാരി കേൾക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പി വൈബാണ്, പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ റിയാസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും മോർണിംഗ് മെസ്സേജ് വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, അതായത് നമ്മുടെ ഡൊണാൾഡ് ഡക്കിന് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്, അതായത് 1934 മുതൽ 85 വരെയുള്ള ആ ഒരു സമയത്ത് ഡബ് ചെയ്ത വ്യക്തിയുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം ഇന്നത്തേത്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. അൻസിൽ ഹബീബെ ഗുഡ് മോർണിംഗ്. അങ്കിത് അർപ്പിത് മോർണിംഗ് മെസ്സേജ് പറയുന്നുണ്ട്. കൂടെ തന്നെ റൈറ്റ് ആൻസറും എനിക്ക് അയക്കുന്നുണ്ട്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യൻ ആൻഡ് സുലേഖ ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് സാഹിദ് ആൻഡ് വാഹിദ് ആണ്. റൈറ്റ് ആൻസർ അയക്കുന്നു. ഉമേഷ് എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസർ അയച്ചു തരുന്നുണ്ട്. ജിസൽ ആൻഡ് ജിയാൻ്റെ മെസ്സേജ് ഉണ്ട്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. ഇന്ന് എക്സാം ഉണ്ടല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എല്ലാ എക്സാം എഴുതുന്നവർക്കും, സ്പെഷ്യലി നമ്മുടെ ജിസലും ജിയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജെ ജെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. അടിപൊളി ഒരു തമിഴ് പാട്ട് ഓർമ്മ വന്നു എനിക്ക്, ജെ ജെ ഉനക്ക് ജെ ജെ, അങ്ങനെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഓക്കെ, പേര് വായിച്ചപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ഇതുപോലെ മെസ്സേജ്. ഓക്കെ, നമ്മുടെ ഹർഷിക നന്ദിക എത്തിയിട്ടുണ്ട്. അവരുടെയും ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് വാഹിദ് അവരുടെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എത്തുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി കേട്ടതിന് ശേഷം ഹേയ് ജൂഡ് എന്ന മൂവിയിലെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞെനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടിക്കൂടാം.

0: സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഐ ആം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
2: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
3: Hi everyone, Jyotsna here.
4: You're listening to
3: Radio Suno. Radio Suno, kete kete kootakoodam.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഒന്ന് സെർച്ച് ചെയ്ത് പോയിട്ട് ഇങ്ങനെ ഡൊണാൾഡ് ഡക്കിന്റെ ഫോട്ടോയൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഡൊണാൾഡ് ഡക്കിന്റെ ഫോട്ടോ സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് റയാൻ റോബിൻ BPSൽ നിന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. റയാൻ ഫസ്റ്റ് ടൈം ആണോ മെസ്സേജ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം കൂടി എനിക്കുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഈ പേര് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, റയാൻ റോബിൻ BPSൽ നിന്നും റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് റയാൻ. കൂടെ തന്നെ ഹർഷിക നന്ദിക കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യയും സുലേഖയും റൈറ്റ് ആയിട്ട് അയക്കുന്നു. ഫൈസൽ ഹസൻ ആണ് നെക്സ്റ്റ് എത്തിയിട്ടുള്ളത്. ഫൈസലിൻ്റെ അക്കൗണ്ടിൽ നിന്നും യാരയും, യാര നല്ല പേര് കേട്ടോ. യാര ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ സൈഹ MES പഠിക്കുന്നത്. രണ്ടുപേരുടെയും മോർണിംഗ് എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ജെറിൻ പെരുമ്പാവൂർ ഗുഡ് മോർണിംഗ്. പ്രഭു മാടമ്പിക്കാട്ടിൽ ഒരു നല്ല ദിവസം എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. സുപ്രഭാത നേരുന്നു നിസ ബൈ എബ്രഹാം ആൻഡ് ക്രൂ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് സലീമാണ്. ഹായ് നിസ ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ? ഇടവേളയിൽ കിടിലൻ പാട്ട് പോരട്ടെ. തീർച്ചയായിട്ടും സലീം മുക്കുതലയായിരുന്നു മെസ്സേജ് അയച്ചത്. നെക്സ്റ്റ് റൈറ്റ് ആൻസർ അയച്ചിട്ട് നമ്മുടെ സൂര്യദർശ് ദിനേശിന് എത്തിയിട്ടുണ്ട്. ദിൽഷാദയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ നൂഹ് തൈലും ദുവാ തൈലും എത്തിയിട്ടുണ്ട്. ഓ, രണ്ടുപേരുടെയും പേര് കറക്റ്റ് എനിക്ക് ആളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരുടെ പേര് കൂടി ഫോട്ടോയിൽ ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി നൂഹാൻ ദുവയാണ് രണ്ടുപേർക്കും. നല്ലൊരു മോർണിംഗ്, വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നത്. ഇന്നലെ എനിക്കൊരു ഡ്രോയിങ് ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു സെൽഫിയാണ് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി. നെക്സ്റ്റ് അവന്തിക്ക കുട്ടി റൈറ്റ് ആയിട്ട് നമുക്ക് അയച്ചു തരുന്നുണ്ട്. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ദ കൃത്യമായിട്ട് എനിക്ക് അയച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഇപ്പം കേട്ട് തുടങ്ങിയ കുട്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഡൊണാൾഡ് ഡക്കിൻ്റെ വോയിസ് അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്കിനെ ഡബ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. 1934 മുതൽ 85 വരെയുള്ള ആ ഒരു ടൈമിൽ ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന കാർട്ടൂൺ ക്യാരക്ടറിനെ ഡബ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടികൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. ആദമിൻ്റെയും ഇസയുടെയും ഫോട്ടോ എത്തിയിട്ടുണ്ട്. ഇതിൽ ആദമാണോ ഇസയാണോ ഒരു ചെറിയ മടി ഫീലുണ്ടല്ലോ. ഒരു വയ്യ എനിക്ക് പോകണ്ട സ്കൂളിൽ എന്ന് പറയുന്ന ഒരു ഫീലിലൊരു ഫോട്ടോ ആണ്. ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾക്ക് ഓ സെൽഫി എടുക്കണോ എന്നൊക്കെയുള്ളൊരു ഒരു ഫീലിൽ നിൽക്കുന്ന രണ്ടുപേരാണ്. എനിവേ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് ദ സ്പെഷ്യലി വിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദം ആൻഡ് ഇസ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹെലൻ്റെ ഹെലൻ ചോദിച്ചു. ഓക്കെ, ഓൺ ദ വേ ടു സ്കൂളാണ് ഹെലൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഹെലൻ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിനോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിങ്ങും ബിനോയ്ക്കും നമ്മൾ പറയുകയാണ്. വിജയൻ RS മെസ്സേജ് ചെയ്യുന്നു. മാധവും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചോദ്യം കേട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. നമ്മുടെ ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട്. ഈ ഡൊണാൾഡ് ഡക്കിൻ്റെ ഒറിജിനൽ വോയിസ് കൊടുത്തിട്ടിരിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ആക്ടർ ആരാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സമീർ ഷായുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സമീർ ഷായ്ക്കും പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഗുഡ് മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ. ഇപ്പോൾ കേട്ട് തുടങ്ങിയവരുടെയും റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു അടിപൊളി പാട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഇതാ അത് വരുന്നുണ്ട്. ആരാധ്യ അഭിലാഷ് എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഐഡിയലിലാണ് പഠിക്കുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് മോൾക്കും പറയുന്നു. കേൾക്കാം ഈ ഒരു അടിപൊളി പാട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. കുറച്ച് പേരുടെ മെസ്സേജുകളിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. തോമസ് സ്റ്റീഫന്റെ അക്കൗണ്ടിൽ നിന്ന് നല്ലൊരു സെൽഫി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, മോളുടെ പേര് അയച്ചിട്ടില്ല, സെൽഫി എത്തിയിട്ടുണ്ട്. മോളുടെ കൂടെയുള്ളൊരു ഒരു ഒരു ഫോട്ടോ ആണ് ഇവിടേക്ക് അയച്ചു തന്നിട്ടുള്ളത്, അടിപൊളി. നെക്സ്റ്റ് ഡേ ഷൈൻ കുമാറിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഇന്നലെയെക്കുറിച്ച് ഓർമ്മകളോ നാളെയെക്കുറിച്ചുള്ള ആശങ്കകളോ അല്ല, മറിച്ച് ഈ നിമിഷം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. ഒരു പുതിയ ദിവസം എന്നാൽ ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് മനസ്സിനും ശരീരത്തിനും സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി അല്പസമയം മാറ്റിവെക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഷൈൻ കുമാർ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഐദ് ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഇയാൻ ഇവ ഈസ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ അയച്ചുകൊണ്ട് നമ്മുടെ മാധവും മാനവും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ, ഇയർ എത്രയായിരുന്നു അദ്ദേഹം, ഏത് സമയം മുതലായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, നിങ്ങളതൊക്കെ വായിച്ച് അയച്ചു തന്നല്ലോ, സന്തോഷം. നെക്സ്റ്റ് നമ്മുടെ എലിസബത്ത് ജേക്കബിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് എലിസബത്ത്. തൂക്കി സോങ് വാഴാറ്റൂലെ തൂക്കി സോങ് പ്ലേ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ, തീർച്ചയായിട്ടും ഞാൻ പ്ലേ ചെയ്യാമല്ലോ. ഞാനിതിങ്ങനെ ആക്ച്വലി എടുത്ത് വെച്ചിരുന്ന ഒരു പാട്ട് തന്നെയാണ് ഇന്ന് പ്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്തു. ക്രിസ്റ്റിയുടെ അക്കൗണ്ടിൽ നിന്നാണ് എലിസബത്ത് ജേക്കബിൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആമിന മോയിസ് ആൻഡ് ഹൈസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്, ഹൈസിനാണ് മെസ്സേജ് ചെയ്യുന്നത്. അവർക്ക് ഒരു നല്ല ഗുഡ് മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് ലൈക്കുട്ടി. നെക്സ്റ്റ് ഇവാഞ്ചലിൻ ആണ് ഒലിവ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നും. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇവാഞ്ചലിൻ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് ഷഹാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആൻസർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, വളരെ സിമ്പിളായൊരു ചോദ്യം, പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഉത്തരം കൂടിയായിരുന്നു. അതായത് ഡൊണാൾഡ് ഡക്ക് എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട്. ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഡൊണാൾഡ് ഡക്കിനെ കണ്ടിട്ടുണ്ടാവുമോ, സെർച്ച് ചെയ്ത് പോയ സമയത്ത് ഓ ഇങ്ങനെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാർട്ടൂൺ ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ്, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അതിനുള്ള മറുപടികൾ നൽകുന്നുണ്ട്. കൂടുതൽ നമ്മുടെ നൗറിനും നസ്രനും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ബർത്ത്ഡേ ബെക്കാം ഫ്രം തൊമ്മി. ഓക്കെ, തൊമ്മിയുടെ മെസ്സേജാണത്. കൂടെ തന്നെ ജസ്റ്റ് ചേച്ചിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നറ്റാഷ കുട്ടി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. കൂടെ അനസിൻ്റെ ഗുഡ് മോർണിംഗ്, എന്താ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, ഞാനിപ്പോൾ പറഞ്ഞത് കേട്ട് കാണും എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ബിനോയ് ജോയുടെ അക്കൗണ്ടിൽ നിന്നും ഇന്ന് 25th ആനിവേഴ്സറി വിഷസ് ടു രാജേട്ടൻ ആൻഡ് ചേച്ചി അംബാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന രാജൻ രാജേട്ടൻ തന്നെയാണ് അല്ലേ, രാജേട്ടൻ ആൻഡ് ചേച്ചി, അവർക്കുള്ള വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അവർക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്പെഷ്യൽ വിഷസ്. ആഗ്നേ ജോയിൻ ചെയ്യുന്നുണ്ട്, ബിർളയിലാണ് ആഗ്നേ പഠിക്കുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് ആഗ്നേക്ക് നമ്മൾ പറയുന്നു. കൂടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മുൻപായിട്ട് ഞാനൊരു ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുക കേട്ടോ. അദ്ദേഹം റൈറ്റ് ആൻസർ എല്ലാവരും അയച്ചു എന്നും ആർക്കും അങ്ങനെ തെറ്റിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും സെർച്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഉത്തരം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഉത്തരങ്ങൾ എനിക്ക് അടിപൊളിയായിട്ട് എല്ലാവരും ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ക്ലാരൻസ് നാഷ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അതായത് 1934 മുതൽ 85 വരെ ഡൊണാൾഡ് ഡക്കിന് വോയിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു കേട്ടോ. ഒരുപാട് മൂന്ന് പേരുകൂടി ഉണ്ട്, ടോട്ടൽ 3 പേര് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ആദ്യ സമയത്ത് നാഷ് അദ്ദേഹമായിരുന്നു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്ന സമയത്ത് ഈ ഒരു ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. കട്ട് ചെയ്തെടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ലൈവിൽ ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഡബ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ ഒരു ഡൊണാൾഡ് ഡക്കിനെ കൂടെ കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ലൈവായിട്ട് അന്ന് ആ ഇൻ്റർവ്യൂവിൽ അത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കേട്ട് നോക്കാവേ.
1: Come on, you boy is here, eh? You're going to be a good boy today? Oh, oh,
0: കൊള്ളാല്ലേ. അദ്ദേഹം ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് അത് ഡബ് ചെയ്ത് കാണിച്ചാണ് എങ്ങനെയാണ് ഇത് ഡൊണാൾഡ് ഡക്കിനെ ഡബ് ചെയ്തത് എന്നുള്ളത് രസമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു പോർഷൻ ഞാൻ നിങ്ങളെന്ന് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും രസകരമായിട്ടുള്ള ആ ഒരു വിശേഷങ്ങൾ, ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി അയക്കേണ്ട സമയമാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് രാഷിദിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗിരീഷ് റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഗിരീഷിന്റെ അക്കൗണ്ടിൽ നിന്നും ബാസം, അസ്ബ, സൈനബ് അർസാൻ ഇവരായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി. അബ്ദുൽ ജബ്ബാറിന്റെ അക്കൗണ്ടിൽ നിന്നും കെൻസയും ഹെസ്ലിനും മെസ്സേജ് അയക്കുന്നു. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ അജാൽ മുഹമ്മദ്, ഹെസ ഷംറാസ് അവരും റൈറ്റ് ആൻസർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. സജീഷ് സരിഷയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ മേക്ക് ഇൻ ഹാറോൾഡ് അവരുടെയും റൈറ്റ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടികൾ നൽകിക്കൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. എൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് ചോദിച്ചിരുന്നു തൂക്കി എന്നുള്ള പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടിലേക്ക് തന്നെ നമ്മൾ ഇനി പോവുകയാണ് മോർണിംഗ് സവാരിയിൽ. ഞാനിസ നിങ്ങൾക്കൊപ്പം കേട്ടിക്കേട്ട് കൂട്ടുകൂടാം. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസ് ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. June 9th, ചൊവ്വാഴ്ച ദിവസമാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സവാരിയും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം പേരുടെ മെസ്സേജുകൾ കൂടിയുണ്ട്. റിയാസ് നസീർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഹായ് നിസ ബ്രോ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് റിയാസ് നസീർ, ഒരു നല്ല ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. ഷാജു ശ്രീധർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, നൈജീരിയയിൽ നിന്ന് നമസ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരിച്ചും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മുഹമ്മദ് ഫഹീം. മോനാണ് ഓക്കെ, മോൻ്റെ ബർത്ത്ഡേ ആണല്ലേ. അബ്ദുൽ കരീമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോൻ മുഹമ്മദ് ഫഹീമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മോന് നല്ലൊരു വിഷസ് കൊടുക്കാനായിട്ട് പറയുന്നു. എല്ലാവിധ ആശംസകളും

ഹായ് റേഡിയോ സുനോ, ഗുഡ് മോർണിംഗ്. മൈ നെയിം ഈസ് അലി. അലിയാണ് മെസ്സേജ് ചെയ്യുന്നത്. കിളിച്ചുണ്ടൻ മാമ്പഴം സിനിമയിലെ പാട്ട് വെക്കാമോ, ഒന്നാം കിളി എന്നുള്ള പാട്ട്. ഓക്കെ, ആ ഒന്നാം കിളി അല്ലല്ലേ, ഒന്നാനാം കുന്നിന്മേൽ ആ പാട്ട് വെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് എന്ന് പറഞ്ഞു. പ്ലീസ് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ പാട്ട് വരുന്നതായിരിക്കും ഉടൻ തന്നെ. റാഷിദിന്റെ അക്കൗണ്ടിൽ നിന്നും, അമീറ റാഷിദ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് മോളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അബിജ നിക്സൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അബിജ. ബിജു മെസ്സേജ് ചെയ്തിട്ടുണ്ട് മുല്ലപ്പള്ളി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും. വൈക ശ്രീജിത്ത് പൊത പേൾ സ്കൂൾ, ടുഡേ ഈസ് അവർ ഫാദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ. ഓ, ഇന്ന് അവരുടെ അവിടുത്തെ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനാണ് പൊതാർ പേളിൽ. ഓക്കെ, ഡ്രസ് ലൈക്ക് യുവർ ഫാദർ, അത് കൊള്ളാട്ടോ. നല്ലൊരു ആശയം അല്ലേ, ഡ്രസ് ലൈക്ക് യുവർ ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു തീമിലാണ് ഇന്ന് സ്കൂളിലെ സെലിബ്രേഷൻസ് ഒക്കെ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. മോളിങ്ങിൻ്റെ ഫാദറിനെ പോലെ ലുക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. വൈക ഷീജിത്ത് ആണ് മോൾക്ക്. മോൾ അടിപൊളി ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിനീഷിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് മിസ് മോൾ, സുഖമല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഫൈസൽ യോയോയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, നാട്ടിലാണ്. ഓക്കെ, അവിടെ നല്ല മഴ ആസ്വദിച്ച് കട്ടൻ ചായ കുടിച്ചിരിക്കുകയായിരിക്കും. ആശംസകൾ പാഴ്സൽ അയക്കാം. അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ലിസണറാണ് ഫൈസൽ യോയോ. അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി വിഷസ് നമ്മളും സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് എന്തായാലും എനിക്ക് നമ്മുടെ വൈകക്കുട്ടിയുടെ ആ ഒരു ലുക്കും ആ ഒരു സ്കൂളിലെ ആ ഒരു ഐഡിയയൊക്കെ ഇഷ്ടപ്പെട്ടു. അടിപൊളി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും നല്ല വിഷസും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്ന സമയം കൂടിയാണ്. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ വിശേഷങ്ങളും വിഷസും കാര്യങ്ങളും എല്ലാം തന്നെ അയക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഒരു ഒരു വിശേഷത്തിലേക്ക് നമുക്ക് എത്താനായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. ചില ചോദ്യങ്ങളിലേക്ക്, ഒരു കുഞ്ഞു ചോദ്യത്തിലേക്ക് എനിക്ക് എത്താനായിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാം. ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ചോദ്യം വളരെ വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അതായത്, നാട് വിട്ട് നിങ്ങൾ പഠിക്കാൻ പോയ സ്ഥലങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ചിലപ്പോൾ നമ്മൾ 10th വരെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ ബാക്കി സ്റ്റഡീസിനായിട്ട് പോയിട്ടുണ്ടാവുക. നിങ്ങൾ നാട് വിട്ട് പഠിക്കാൻ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം എന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. നാട് വിട്ട് നിങ്ങൾ പഠിക്കാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കുറച്ച് മുമ്പ് അലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ട് വയ്ക്കൂ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ പാട്ട് ഇതാ എത്തി കഴിഞ്ഞിട്ടുണ്ട്. സമയം 7 കഴിഞ്ഞ് 6 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

റേസ് 3 മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത വായിച്ച സമയത്ത് ആ ഒരു ചോദ്യത്തിലേക്കാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് കുട്ടികളുടെ ഒരു പഠനം റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു വാർത്തയാണത്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മലയാളികൾ മറ്റ് സ്റ്റേറ്റുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും അധികം ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് കർണാടകയിലെ കോളേജുകളിലേക്ക് പോകാനാണ് എന്ന് പറയുന്ന ഒരു കണക്കുകളാണ് ഈ അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഒരു കുറച്ച് വർഷക്കാലത്തിനുള്ളിൽ അതിനും വലിയൊരു ഇരട്ടിയിലധികം ആളുകൾ പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. 2023 1.32 ലക്ഷം മലയാളി വിദ്യാർത്ഥികളാണ് വിവിധ സ്റ്റേറ്റുകളിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കർണാടകയിലെ കോളേജുകളായിരുന്നു എന്നാണ് ഈ കണക്കിൽ പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് അത് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് എത്ര ആളുകൾ പോയി, മഹാരാഷ്ട്ര, ഡൽഹി, ആന്ധ്രാപ്രദേശ്, അങ്ങനെ പല സ്റ്റേറ്റുകളുടെ പേരുകൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2016 കണക്കുകൾ നോക്കുവാണെങ്കിൽ വിദേശത്ത് പഠിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 6.8 ലക്ഷം ആയിരുന്നു അത്രേ. ഇപ്പോഴത് എത്രയാണെന്നറിയാമോ? 13.35 ലക്ഷം ആയിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ്. അതിൽ തന്നെ ഓരോ രാജ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എത്രമാത്രം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട് എന്നുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ പല മാധ്യമങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വാർത്തയായിട്ട് എത്തിയിട്ടുണ്ട്. ഈ വാർത്ത വായിച്ച സമയത്താണ് ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ നാട് വിട്ട് പഠിക്കാൻ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-9917 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ പല കുട്ടികളുടെ അടുത്ത് ഇപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ജോലി അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ, ലോണോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കുന്നു, അതിനുശേഷം പിന്നെ വളരെ നേരത്തെ തന്നെ ജോലിയിലേക്ക് കയറുന്നു, അങ്ങനെ ലൈഫ് സെറ്റിൽ ആകണം എന്ന് പറയുന്ന ഒരു ഒരു തിയറി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു പ്ലാൻ പല കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പല കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ ഏൺ ചെയ്യാനായിട്ട് നിൽക്കുന്നു, അങ്ങനെ ഏൺ ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അതല്ല, നേരത്തെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമല്ലാതെ ഒരു ഏൺ ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നോക്കി കാണുന്ന ആ ഒരു രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. ഇതിൻ്റെ പല വശങ്ങൾ എന്നേക്കാൾ കൂടുതൽ ക്ലിയർ ആയിട്ട് അറിയുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കാം, സംസാരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ ഒരു ആശയം എത്രമാത്രം നല്ലതാണ്, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പാർട്ട് ടൈം കാര്യത്തിലേക്കൊക്കെ എത്തി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അതോ ജസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു, ആ ഒരു രീതിയിലുള്ള ഒരു ടിപ്പിക്കൽ രീതി തന്നെ ഫോളോ ചെയ്യുന്നതാണോ നല്ലത്, ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതാണോ കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളുടെ നാട് വിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, അങ്ങനെ പുറത്തു പോയി പഠിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, നാട് വിട്ട് നിങ്ങൾ പഠിക്കാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ നഴ്സിംഗ് മേഖലയിലുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും നാട് വിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും കൂടുതൽ പോയിട്ടുണ്ടാവുക. ഈ പറഞ്ഞ പോലെ കർണാടകയോ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പം പോയിട്ടുണ്ടാവുക. അപ്പോൾ നാട് വിട്ട് നിങ്ങൾ പഠിക്കാൻ പോയ സ്ഥലങ്ങളും ആ ഒരു നാട് വിട്ട് പഠിച്ചതിൻ്റെ ഒരു വ്യത്യാസം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇപ്പം തന്നെ 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ, അഭിപ്രായങ്ങൾ ഒക്കെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് ദാ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയത്തിനുള്ള മറുപടികൾക്കായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ പാട്ടിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
4: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: പുതിയ ചിത്രം ബോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
0: നസ്ലിൻ നായകനാവുന്ന ബോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
2: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
3: This is Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

വന്ദനം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ഗ്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നമുക്ക് നേരെ ഒന്ന് പി ഒ ബോക്സിലേക്ക് പോയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തെ കൂടി ഒന്ന് പരിചയപ്പെട്ടു വരാം. അങ്ങനെ ഞാൻ കർണാടകയിലേക്കാണ് ആളുകൾ കൂടുതൽ പഠിക്കാനായിട്ട് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കണക്കൊക്കെ പറഞ്ഞു വന്ന സമയത്ത് ആ ഒരു അതിർത്തി ഗ്രാമമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ് എൻമഗജെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. നമ്മൾ ചില മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് എൻമഗജെ എന്ന് പറയുന്ന ഒരു സ്ഥലം. അറിയുന്ന ആളുകളുണ്ട് എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളെ കേട്ടുപോകുന്നവരിൽ മഞ്ചേശ്വരം താലൂക്കിൽ മഞ്ചേശ്വരം ബ്ലോക്കിലായിട്ട് ഉള്ള ഒരു ഒരു ഗ്രാമമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് എൻമഗജെ എന്ന് പറയുന്നത്. വിവിധ ഭാഷകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഒരു ഒരു ഏരിയയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ മലയാളം, കന്നഡ, തുളു, കൊങ്ങിണി അങ്ങനെയുള്ള വിവിധ ഭാഷകൾ അവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ കുടിയേറി വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഹിന്ദിയും തമിഴും അങ്ങനെയുള്ള ഭാഷകളും ഒക്കെ അതിനൊരു ഭാഷകളുടെ ഒരു ഒരു സംഗമം എന്നാണല്ലോ ഓൾറെഡി നമ്മൾ കാസർഗോഡിനെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം ഭാഷകളും സംസാരിക്കപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാസർഗോഡിൻ്റെ ഭാഗമായിട്ടുള്ള മഞ്ചേശ്വരം നിയോജക മണ്ഡലം ആണ് ഈ ഒരു ഗ്രാമം എത്തുന്നത്. അപ്പോൾ എൻമഗജെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെയാണ് ഇന്ന് എനിക്ക് പി ഒ ബോക്സിലൂടെ പരിചയപ്പെടുത്താനായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. അങ്ങനെ ഇന്ന് മോർണിംഗ് സവാരിയിൽ നമ്മൾ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാട് വിട്ട് നിങ്ങൾ പഠിക്കാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ. ചിലപ്പം നമ്മുടെ ജില്ലയായിരിക്കാം, ജില്ലയായിരിക്കില്ല, മറ്റേതെങ്കിലും ജില്ലയിലേക്കായിരിക്കും നമ്മൾ പഠിക്കാൻ പോയിട്ടുണ്ടാകുക, മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്കായിരിക്കും നമ്മൾ പഠിക്കാൻ പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പഠിക്കാൻ പോയത് കൊണ്ടുള്ള ഒരു പോസിറ്റീവ്സ്, ആ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം ഒരാൾക്ക് കൂടുതൽ ഗുണം ചെയ്യും, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മളിന്ന് സംസാരിച്ചു വരികയാണ്. കേരളത്തിലെ സ്റ്റുഡൻറ്റ് മൈഗ്രേഷനെ റിലേറ്റഡ് ആയിട്ടൊരു കണക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട് വിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പോയിട്ടുള്ള മറ്റേതെങ്കിലും ജില്ലയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആയിരിക്കാം, ആ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം നമുക്ക് ഗുണം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിച്ചു പോകുന്ന സമയമാണ് കേട്ടോ. വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജും അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. പ്രിൻസ് ജോസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റേഡിയോസിനോ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് വൈഫ് ആശ വിൽസന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷയോ, തീർച്ചയായിട്ടും അതിനൊരു നല്ല പാട്ട് കൂടി പ്ലേ ചെയ്യണം എന്ന് പറയുന്നു. ഹൃദയം സിനിമയിലെ പാട്ടല്ലേ. ഓക്കെ, പ്രിൻസ് ജോസ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈഫ് ആശ വിൽസന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആശയ്ക്ക് ഒരു നല്ല വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വളരെ സ്നേഹത്തോടു കൂടിയുള്ളൊരു സ്പെഷ്യൽ വിഷസ്.

അപ്പൊ ആശയ്ക്ക് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഹൃദയം മൂവിയിലെ ദർശന സോങ് ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഒരു തമിഴ് സോങ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന 29 മൂവിയിലെ സീലേ സീലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് ഈ പാട്ടിന് ശേഷം വരുന്നതായിരിക്കും മോർണിംഗ് സവാരിയിൽ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
2: യു ആർ ലിസ്ണിംഗ് ടു
1: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഡോക്ടർ ഓണർ, Naseem Surgical and Medical Center.
3: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസിൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
2: Naseem Surgical and Medical Center. Appointment-ukal kai vilikku 444-111-1133.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Suno updates.
7: Suno updates like is swagatham. Update galumai Nisa. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ രുചി വൈവിധ്യവുമായി സൂഖ് വാക്കിഫിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുന്നു. ജൂൺ 18 മുതൽ 27 തീയതി വരെയാണ് മൂന്നാമത് ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ നടക്കുക. സൂഖ് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണിത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സമയം. ഖത്തറിൽ ഇനി വരാനിരിക്കുന്നത് ചൂടേറിയ ദിനങ്ങൾ. വേനൽക്കാലത്തെ ഏറ്റവും കടുത്ത കാലാവസ്ഥയുടെ ആരംഭമായി കണക്കാക്കുന്ന അൽ തുറയ നക്ഷത്ര സമൂഹം ഉദിച്ചു. ഈ കാലയളവിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയും ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുകയും ചെയ്യും. 13 ദിവസത്തോളമാണ് ഇത് നീണ്ടു നിൽക്കുക. പൊതുജനാരോഗ്യ മന്ത്രാലയം സമഗ്രമായ ഹീറ്റ് സ്ട്രെസ് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഹീറ്റ് സ്ട്രെസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ഫലപ്രദമായ മാർഗങ്ങൾ നൽകാനുമാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനാരോഗ്യ മന്ത്രാലയം വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ മെറ്റീരിയലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ ജോലിസ്ഥലങ്ങളിൽ വിതരണം ചെയ്യുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഷെയർ ചെയ്യുകയും ചെയ്യും. ഫിഫ ലോകകപ്പ് 2026 ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ യുഎസിലും മെക്സിക്കോയിലും കാനഡയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് വടക്കേ അമേരിക്കൻ വൻകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ്.
6: Weather report powered by Qatar Meteorology Department.

0: ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: 101.7 FM.
1: Qatar's happiness frequency.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. June 9th, ചൊവ്വാഴ്ച ദിവസമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കായിട്ട് ഒരു അതിഗംഭീരമായിട്ടുള്ളൊരു എക്സിബിഷൻ വരുന്നു. ആ ഒരു വിശേഷം കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാംഗോ എക്സിബിഷൻ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ അതിഗംഭീരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്രമാത്രം വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇത് 3rd എഡിഷനാണ്. 3rd ഇന്ത്യൻ മാംഗോ എക്സിബിഷനാണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ June 18th സ്റ്റാർട്ട് ചെയ്തിട്ട് 27th വരെയായിരിക്കും ഈ ഒരു എക്സിബിഷൻ നടക്കുക. നമ്മുടെ സൂക്ക് വാക്കിഫിൻ്റെ ഈസ്റ്റേൺ സ്ക്വയറാണ് അതിൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. വൈകുന്നേരം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണി വരെയാണ് സമയമുള്ളത്. അപ്പം 3rd ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ വരെയാണ് June 18th സ്റ്റാർട്ട് ചെയ്ത് 27th വരെയായിരിക്കും ഈ ഒരു എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളെ ഒന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികം ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അങ്ങനെ നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എത്ര ദിവസങ്ങളുണ്ടല്ലേ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു സമയമാണ്. ഫിഫ ലോകകപ്പിന് പന്തുരുള്ളാനായിട്ട് ലോകം മുഴുവൻ ഒരു പന്തായിട്ട് മാറുന്ന ഒരു സമയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ് എന്നുള്ളതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ ഒരുക്കങ്ങൾ ഇങ്ങനെ അതിഗംഭീരമായിട്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയൊരു ലോകകപ്പിനാണ് വടക്കേ അമേരിക്കൻ വൻകര സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളോടും കൂടി തന്നെയാണ് ഇത്തവണത്തെയും വേൾഡ് കപ്പ് നമുക്ക് അരികിലേക്ക് വരാനായിട്ട് പോകുന്നത്. ലോകകപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇപ്പോൾ കടുത്ത ശബ്ദമോ അല്ലെങ്കിൽ വെളിച്ചമോ ഒക്കെ കാരണം ബുദ്ധിമുട്ടുന്ന ചില കാണികളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് 16 സ്റ്റേഡിയങ്ങളിലും എല്ലാ 16 സ്റ്റേഡിയങ്ങളിലും പ്രത്യേക സെൻസർ മുറികൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പ്രത്യേകതകളോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് വരാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലൊക്കെ ഫുട്ബോൾ മാനിയയിലൂടെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ ചില സ്പെഷ്യൽ കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ചില അതിഥികൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിലെ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഷാൻ റഹ്മാൻ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. ആരോമലൈ സോങ് ആണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത് മോർണിംഗ് സവാരിയിലൂടെ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു.
1: ഓക്കെ,
0: അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം സാധാരണ പേരൻസ് ഒക്കെ പറയാനുണ്ട് കുട്ടികൾക്കൊരു അടിസ്ഥാനം ചിലപ്പോൾ കുറവുള്ള കുട്ടികളുണ്ടായിരിക്കും ചില കാര്യങ്ങൾ, ഇപ്പൊ ലാംഗ്വേജിലായിരിക്കാം,
1: തീർച്ചയായും പഠന കാര്യങ്ങളിൽ ചില വിഷയങ്ങളിൽ ചില സബ്ജക്റ്റിലൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ട്, അവർക്കത് പഠിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്.
0: അതെ, ഒരു അടിസ്ഥാനം കിട്ടായികയൊക്കെ ചിലപ്പം വാക്കുകളുടെ കാര്യത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് പാത്വേ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെന്റ് സെന്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ഖത്തറിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് ഹസ്ന ആൻഡ് ഹസീന രണ്ടുപേരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അവരുടെ അടുത്ത് എന്താണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവർ ഇതിനെ
1: ഇങ്ങനെ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്, പാത്വേ ഡെവലപ്മെന്റ് സെന്റർ. അപ്പൊ എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ, അതാണ് വിശദീകരിക്കുന്നത്.
0: എന്താണ് റെമഡിയൽ ടീച്ചിങ്?
2: റെമഡിയൽ ടീച്ചിങ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എഴുത്തിലും വായനയിലുള്ള പ്രയാസം കണ്ടെത്തി അവർക്കൊരു ടീച്ചിങ് മെത്തേഡ് ഈ റെമഡിയൽ സൊല്യൂഷനിലൂടെ നൽകുന്നു. ശരിക്കും ഒരു വിഷയത്തിലെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ അറിയാത്ത
0: പ്രശ്നങ്ങൾ വരുമ്പോൾ
2: കുട്ടികൾക്ക് ചില വിഷയങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. മലയാളത്തിലാണെങ്കിൽ അക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോവുക, ചിഹ്നങ്ങൾ അറിയാത്ത പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കണ്ടെത്തി കുട്ടികൾക്ക് ഒരു കറക്റ്റ് വേ ഈ ടീച്ചിങ് മെത്തേഡിലൂടെ കൊടുക്കുന്നു.
0: ഹസീന, എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ശരിക്കും ഭാഷകൾ റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതിലൊരു ബേസ് ഇല്ലാത്തൊരു പ്രശ്നം പേരൻസ് എപ്പോഴും പറയാറുണ്ടോ? എന്താണ് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ? എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മെത്തേഡ്?
3: നമ്മളെടുത്ത് വരുന്ന കുട്ടികൾക്ക് നമ്മൾ മെയിൻലി ലാംഗ്വേജസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്, പ്ലസ് മാത്സ്. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് ആൻഡ് ഓൾസോ മാത്സ്. സോ നമ്മൾ കൂടുതൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് കുറയുന്ന വരുമ്പോൾ, മീൻസ് ആ സ്കിൽസ് പൂവറാകുമ്പോൾ കുട്ടികൾ എന്താ വെച്ചാൽ സ്കൂളിൽ പോവാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. റെഫ്യൂസൽ, സ്കൂൾ റെഫ്യൂസലാണ് ഫസ്റ്റ് സിംറ്റംസ് അവർ കാണിക്കുന്നത്. ബോർഡ് റൈറ്റിംഗ്, മീൻസ് അവിടുന്ന് ബോർഡിൽ നോക്കി എഴുതാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ അപ്പൊ അടുത്ത കുട്ടിയെ നോക്കി എഴുതാനുള്ള ഒരു
0: ടെൻഡൻസി
3: വരുന്നു. അതപ്പോ ചിലപ്പോ ആ കുട്ടികൾക്ക് അത് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ടീച്ചേഴ്സ് അത് പ്രശ്നം ഉണ്ടാവും, വീട്ടിൽ വിളിച്ചു പറയുന്നു. അവിടെ പാരന്റ്സിന് സ്ട്രെസ് വരുന്നു, അത് ആ സ്ട്രെസ് കുട്ടികളിലേക്ക് വരുന്നു. അങ്ങനെ ഒരു ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോ കാണിപ്പോ എല്ലാ വീടുകളിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു മെയിൻലി ബോത്ത് പാരന്റ്സ് ആർ വർക്കിംഗ്, അപ്പോ അവർക്ക് സമയം ഇല്ല, അതാണ് മെയിൻ കാര്യം. അപ്പൊ നമ്മളെ ഒരു ഇതെന്താ വെച്ചാല് ഈ വരുന്ന കുട്ടികൾക്ക് ഒരു അസസ്മെന്റ് സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് വിളിക്കുന്ന എൻക്വയറി വരുന്ന നമ്പേഴ്സിലേക്ക് നമ്മൾ ടൈം സ്ലോട്ട് കൊടുത്തിട്ട് അസസ്മെന്റ് സെക്ഷൻസ് നമ്മൾ കൊടുക്കും. ഈ അസസ്മെന്റ് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, വെരി ഈസി ക്വസ്റ്റ്യൻസും അവർക്ക് ചെയ്യാൻ പറ്റിയ കുട്ടികളുടെ ഗ്രേഡ് അനുസരിച്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് കുട്ടിയാണ് വരുന്നെങ്കിൽ 2 ക്ലാസ് താഴത്തേക്കുള്ള അവർക്ക് അക്കാഡമിക് പ്രോബ്ലം ഇത് കൊടുക്കുന്നുള്ളൂ. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നുള്ളു. ഈസി CVC വേർഡ്സ്, ഡിക്റ്റേഷൻസ്, സൈറ്റ് വേർഡ്സ്, അങ്ങനെ ഈസി ഈസി കാര്യങ്ങൾ അതൊക്കെയാണ് അസസ്മെന്റ് സെക്ഷൻസ് വരുന്നുള്ളൂ. വെരി ഈസി സെഗ്മെന്റ്സ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെമഡിയൽ മെത്തേഡ്സ്. നമ്മൾ ഓരോ കുട്ടിക്കും നമ്മൾ ഓരോ മെത്തേഡാണ്, ഇപ്പൊ ഇൻഡിവിജ്വലൈസ്ഡ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ കുട്ടിക്ക് ഓരോ ടൈപ്പ് ഓഫ് മെത്തേഡ്, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് ടൈപ്പ് ആണ്. ചിലർക്ക് അത് കേട്ട് പഠിക്കാൻ പറ്റും, ചിലവർക്ക് കണ്ടു പഠിക്കാൻ പറ്റും, വിഷ്വൽ ആയിരിക്കും, ഓഡിറ്ററി ആയിരിക്കും, അങ്ങനെ ടച്ചിങ്. ചിലർക്ക് ടച്ച് ചെയ്തിട്ടായിരിക്കും ചില ഷേപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക്സ് വെച്ചിട്ട് ഇതാണ് ട്രയാങ്കിൾ, ഇതാണ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് അത് വെച്ചിട്ട് തന്നെ കളറും പഠിപ്പിക്കും. ദിസ് ഇസ് സ്ക്വയർ, കളർ ഓഫ് ദി സ്ക്വയർ ഇസ് റെഡ്. അപ്പം അങ്ങനെ, അപ്പം അതാണ് രജിസ്റ്റർ, റെഡ് കളറ് സ്ക്വയർ ആണ്. അപ്പം അതാണ് നമ്മുടെ മെത്തേഡ്
0: എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാത്വേ എന്ന് പറയുന്ന ആ ഒരു ഡെവലപ്മെന്റ് സെറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്ന രീതിയിലാണ് അവർ ഇതിനെ ആ ഒരു പ്രോസസ്സിനെ കൈകാര്യം ചെയ്യുന്നത്.
1: അപ്പം
0: ഇത് കേട്ടപ്പോൾ ചിലർക്ക് തോന്നിക്കാണ്ട് എങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും പാത്വേ ഡെവലപ്മെന്റ് സെന്ററിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്താം, ആ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഇത് റേഡിയോ 91.7 FM-ൽ മോർണിംഗ് സവാരി,
0: ജോഡി മൂവിയിലെ പാട്ട്.

0: suno. The big
1: biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ.
4: ഹായ്, ഞാൻ നരേൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: യു ആർ ലിസണിംഗ് ടു
6: on Radio Suno 91.7 FM.
1: Brand Stories. പാത്വേ എന്ന ബ്രാൻഡിനെ കുറിച്ച് കൂടി നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞു പോകുന്ന സമയമാണ് ഇന്ന് മോർണിംഗ് സവാരിയിൽ.
7: തീർച്ചയായും പഠന കാര്യങ്ങളില് ചില വിഷയങ്ങളില് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കുട്ടികൾക്ക് അത്രയും അങ്ങോട്ടെങ്കിൽ മുന്നോട്ടേക്ക് കയറി വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു പഠന രീതിയാണ് പാത്വേ പിന്തുടരുന്നത്.
1: തീർച്ചയായിട്ടും റെമഡിയൽ ടീച്ചിങ് എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു ട്രെയിനിങ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിന്നും ഹസനയും ഹസീനയും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അവരുടെ അടുത്തുനിന്ന് ചോദിക്കാം. എന്താണ് പേരൻസിന്റെ ഒക്കെ റെസ്പോൺസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്?
8: ശരിക്കും പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ കിട്ടിയത് നല്ല റിവ്യൂസാണ്. അപ്പോൾ അവർ ശരിക്കും വളരെ അത്ഭുതത്തോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായി കുട്ടികൾ നേരിടുന്ന ഒരു പ്രയാസം, ചിലപ്പോൾ ഒരു 4 ക്ലാസ് കൊണ്ടൊക്കെ കുട്ടി ചെറിയ വേർഡ്സൊക്കെ വായിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും രക്ഷിതാക്കള് നല്ല ഹാപ്പിയാണ്. ഞങ്ങളടുത്ത് വന്ന എല്ലാ രക്ഷിതാക്കളും ഇതുവരെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുപോലെ മക്കളും ഒരു 7 ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികളെല്ലാവരും വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. വായനയിൽ പ്രയാസമുള്ള കുട്ടികൾ ഒരു 7 ക്ലാസ് എത്തുമ്പോഴേക്കും വായിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
8: അത് ഇപ്പം ഞങ്ങള് മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പം ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ പഠിക്കുകയാണെങ്കിൽ കുട്ടിയെ ആദ്യം സൗണ്ട്സ് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബി ലെറ്റർ ആണെങ്കിൽ ഫസ്റ്റിൽ ആ ലെറ്റർ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ കുട്ടി കണ്ട് പഠിക്കുകയാണ്. അതുപോലെ കുട്ടി അതിൻ്റെ സൗണ്ട് പഠിപ്പിക്കുക. അപ്പോൾ സൗണ്ട് കേട്ട് പഠിക്കുന്നു. പിന്നെ അതുപോലെ അക്ഷരം എഴുതാൻ പ്രയാസമുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ, എയർ, അങ്ങനെയൊക്കെ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയ രീതിയിൽ ചെയ്യിപ്പിച്ച് ആ ലെറ്റർ കുട്ടിക്ക് ഒരു പരിചയമാക്കി കൊടുക്കുകയാണ്. അപ്പോ കുട്ടി ഒരിക്കലും ഒരു ലെറ്റർ മറന്നു പോകാത്ത രീതിയിൽ സെറ്റ് ആക്കി,
1: നല്ലൊരു അടിസ്ഥാനം അവർക്ക്
8: ആക്കി കൊടുക്കും.
1: അപ്പം എത്ര ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലാണ് അവർക്ക് ഒരു അടിസ്ഥാനം കിട്ടുന്നത്?
8: ഓരോ കുട്ടിക്കും പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ 5 വരെയുള്ള 5 വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു കുട്ടി 4-5 ദിവസം കൊണ്ട് ചിലപ്പോൾ 3 ലെറ്റർ വേർഡ്സ് വായിക്കാൻ കഴിയും. പക്ഷേ ചിലര് ഒരു 10 ക്ലാസ്സൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിലൂടെ 12 ക്ലാസ് കൊണ്ട് കുട്ടി വന്നപ്പോൾ ഉള്ള ആ ലെവലിൽ നിന്നും കുട്ടി വളരെ മുന്നോട്ട് പോയ
1: സ്റ്റോറീസ് ഉണ്ട്.
8: സ്റ്റോറിയാണ് ഇതുവരെ ഉള്ളത്.
1: എങ്ങനെയാണ് പാത്വേനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുക, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ?
9: നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അബുഹമൂർ മാമൂര പ്ലാസ, ആൻഡ് നമ്മുടെ സെന്ററിന്റെ പേര് പാത്വേ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് സെന്റർ. ആൻഡ് അവർ കോൺടാക്ട് നമ്പർ 333-20-223.
1: അതോടൊപ്പം നിങ്ങളൊരു സമ്മർ ക്യാമ്പ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാമോ?
9: നമ്മൾ സെയിം നമ്പർ ആണ് അതിൽ എൻക്വയറിക്ക് കൊടുത്തിരിക്കുന്നത് സമ്മർ ക്യാമ്പിന്. ആൻഡ് നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ, ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ഉണ്ട്, റീഡിംഗ് ആൻഡ് ഫോണിംഗ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൺ ലാബ് ആക്ടിവിറ്റീസ്, മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ ഗെയിംസ്, അങ്ങനെ കുറെ സ്കിൽസ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് വെച്ച് കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ 4 ബാച്ചസ് ആയിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. അവർ ഫസ്റ്റ് ബാച്ച് July 4-16 ആണ്. And next batch, 8 July 18-30. And the next is August 1-13. And last is August 15-27. The timing is 8 a.m. to 12 p.m. Age group varunathu 6 years to 12 years. ഇതൊരു കണ്ടിന്യൂസ് ക്ലാസ് ആണ്, 12 ഡേയ്സ് ക്ലാസ്.
0: നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് രണ്ടുപേർക്കും താങ്ക് യു.
9: താങ്ക് യു വെരി മച്ച്.
0: ഹസ്ന ആൻഡ് ഹസീന രണ്ടുപേരുമായിരുന്നു പാത്വേ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് സെന്ററിൽ നിന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്.
7: തീർച്ചയായിട്ടും പഠന കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായ ഒരു വൈദഗ്ധ്യം നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോഴാണ് ഈ പാത്വേയുടെ റോള് കൃത്യമാവുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരികളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, സ്പെഷ്യലായിട്ടൊരു ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പാത്വേനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഒരിക്കൽ കൂടി 333-320-223 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്
0: കേട്ടോ. ഓക്കെ, നമ്പർ ഇപ്പം നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മെസ്സേജിൽ ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ ആ നമ്പർ നിങ്ങൾക്ക്
7: ഷെയർ ചെയ്യുന്നതായിരിക്കും
0: എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഫോർ ഫ്രണ്ട്സ് മൂവിയിലെ പാട്ടാണ് ഇനി വരുന്നത്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ യാത്രയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
1: പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നേരെ നമ്മളൊരു സിനിമ കൂടി അറിയാനായിട്ട്, സിനിമ കൂടി കണ്ടുപിടിക്കാനായിട്ട് പോവാണ്.
0: തീർച്ചയായിട്ടും
1: ഹൈഡ് ആൻഡ് സീക്കിലേക്ക് നമ്മൾ പോവാണ്.
0: ഞാനും വിചാരിച്ചു എനിക്ക് എന്തൊരു കുറവെന്ന്.
1: കൊറേ നേരായിട്ട് അപ്പണ്ണി സിസ്റ്റത്തിലോട്ട് നോക്കുന്നില്ല. അപ്പൊ എനിക്ക് എന്തോ ഒരു കുഴപ്പം, എവിടെയോ എന്തോ ഒരു കുഴപ്പം ഇല്ലേന്ന് തോന്നിയായിരുന്നു.
0: കണ്ടെടുത്ത്
1: ശരിയായി, ഇല്ലെങ്കിൽ ഇനി ഹൈഡൻസിക്ക് എങ്ങനെ വായിച്ചെടുക്കും സൂചന.
0: 2023 റിലീസായ ഒരു ചിത്രമാണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. 2023 റിലീസായ ഒരു ചിത്രം. പ്രധാന കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ തന്നെയുണ്ട്. ഈ സൂചനകൾ കുറെ നാളായിട്ട് റിപ്പീറ്റ് വരുന്നുണ്ടല്ലോ.
1: ആ സൂചന ഇല്ലാതെ ഇത്
0: പോവില്ല.
1: ഗൗതം വാസുദേവ് മേനോൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
0: ഓക്കെ,
1: ഒരു സിമ്പിൾ സൂചന പറയാണ്, റേഡിയോയുമായി സിനിമയുടെ പേരിന് ഒരു കണക്ഷൻ ഉണ്ട്. മനസ്സിലായോ?
0: 2023 റിലീസായ ചിത്രം, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ പേരിൽ തന്നെയുണ്ട്. ഗൗതം വാസുദേവ് ശരി, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ. അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: ഓക്കെ,
0: റേഡിയോയുമായിട്ട്
1: പേരിന് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഉദ്ദേശിച്ച സിനിമ ഏതാ? ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് എനിക്കൊരു കൗതുകം.
0: ഓക്കെ,
1: അപ്പൊ ഏതായാലും സിനിമ ഏതാണെന്ന് മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്കാണോ ബ്രേക്കിലേക്കാണോ?
0: പാട്ടിലേക്ക് പോവാണ്. കാര്യസ്ഥൻ മൂവിയിലെ പാട്ടിലേക്ക് പോവാണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: സമയം 9 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്ന സമയത്ത് മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ടു പോകുന്ന സമയം.
1: തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്കറിയാം നല്ല ചൂടിലേക്ക് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് MOP ഷദർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ചൂട് കൂടുന്നു, ഇനിയുള്ള 2 ആഴ്ച അടി കഠിനമായ ചൂടിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, ഡെലിവറി സേവനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണെങ്കിലും ശരി, നിങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ടിരിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇനി അകത്തിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ
1: തീർച്ചയായിട്ടും
0: കാലാവസ്ഥയിൽ വരുന്ന മാറ്റം നമ്മുടെ ശരീരത്തെയും ബാധിക്കും. അപ്പൊ വെള്ളം കുടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചൂടുള്ള ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. കാരണം എന്താ കേട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖത്തറിന്റെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മാംഗോ ഫെസ്റ്റിവൽ നടന്നിരുന്നു. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മാംഗോ ഫെസ്റ്റിവൽ നടന്നു. നമുക്കറിയാം ഉടനെ തന്നെ ഒരു ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ 18-ാം തീയതി മുതൽ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഒരു ചക്ക ഫെസ്റ്റിവലിനെ കുറിച്ച് ഇന്നലെ നമ്മുടെ ഗ്രാൻഡ് മോളിൽ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതിനു മുമ്പേ എവിടെയോ ഒരു റീല് ഞാൻ കണ്ടായിരുന്നു, ഇങ്ങനെ ചക്ക ഫെസ്റ്റിവൽ ഗ്രാൻഡിൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് പറഞ്ഞിട്ട് ഞങ്ങള് ചക്ക വാങ്ങിക്കാനായിട്ട് ചെന്നു നമ്മുടെ മെഷാഫിലേക്ക്. ചക്കയെല്ലാം മെഷാഫിലേക്ക് പോയി, ഏഷ്യൻ മാളിലേക്ക് പോയി എന്ന് പറഞ്ഞ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചക്ക ആ സമയത്ത് അവിടെ കുറവായിരുന്നു, ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു അവൈലബിലിറ്റി കുറഞ്ഞിട്ട് ഇപ്പൊ ഗ്രാൻഡ് കൊറേ ചക്ക
1: ഇറക്കിയിട്ടുണ്ട്.
0: ഒരു ഒരു മോളിൽ തന്നെ 500 കിലോ ചക്ക മറ്റാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ പൊന്നു നിസാ പഴച്ചക്കയുടെ ഒരു മണം, അത് അതിൽ തന്നെ താമരച്ചക്ക, വിയറ്റ്നാം ചക്ക, തേൻവരിക്ക ചക്ക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്ന് വരുന്നതെന്ന്. ഇപ്പൊ ഞാൻ ചോദിച്ചു അവിടുത്തെ ആലാപ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഇത് കേരളത്തിൽ എറണാകുളത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് വരുന്ന ചക്കയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചക്ക മുറിച്ചൊക്കെ തന്നു.
1: എന്നിട്ട് ഇവിടെ
0: അല്ല ചക്ക ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോ മണമില്ല, അങ്ങനെയല്ല ചക്കയൊക്കെ കഴിച്ചു. ഗംഭീരാണ് ഒരു ചക്ക ഫെസ്റ്റിവല്. ഈ മാങ്ങ പോലെ തന്നെയാണ് സെയിം സീസൺ ആണ്, അവധിക്കാല സീസൺ ആണ്. പറഞ്ഞതുപോലെ തന്നെ അടിപൊളി,
1: നമ്മള് കഴിച്ചിട്ടില്ല അപ്പണി കഴിച്ചതിന്റെ ആ ഒരു മറ്റേ ഉൾപ്പുളകത്തിൽ
0: ശരിക്കും, അതായത് കുറച്ചധികം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു,
1: ഒറ്റക്കായിരുന്നെങ്കിലോ
0: ഒരു ചക്കയുടെ ഒരു കാൽഭാഗമെങ്കിലും ഞാൻ പഴയല്ലേ.
1: ചക്ക ഫാൻസ് എന്തായാലും എല്ലാരും ഉണ്ട്, ചിലർക്ക് ചക്കയോട് ഭയങ്കര ഇഷ്ടമാണ്.
0: അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്.
1: ചക്ക വേവിച്ച് കഴിക്കാറുണ്ട്.
0: എനിക്ക് വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ചക്ക പഴം. പിന്നെ ഞങ്ങളുടെ നാട്ടില് ചക്കയും ബീഫും കൂടെ
1: മിക്സ് ചെയ്യും,
0: ചെറിയൊരു വറുത്തരപ്പൊക്കെ.
1: കപ്പ ബിരിയാണിയുടെ
0: ബിരിയാണിയുടെ ഒരു ചക്ക ബിരിയാണി പക്ഷെ അധികം കുഴഞ്ഞു പോകരുത്. ടേസ്റ്റാണ് അതും. അതിങ്ങനെ അമ്മയൊക്കെ ചെയ്തു തരുന്ന കാര്യം എന്ന് വെച്ചാല് നമ്മള് വിഷയത്തിൽ നിന്ന് മാറി മാറി
1: കേക്കട്ടെ.
0: അതെന്ന് വെച്ചാല് അതായത് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെയാണ് ഇറച്ചി ധാരാളമായിട്ട് വിഭവങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിങ്ങനെ ഈ ചക്കയൊക്കെ ഒരുക്കി ഈ ഇതില് മിക്സ് ചെയ്ത് ഒരു ചെറിയ വറവലൊക്കെ ഇട്ടിട്ട് വറുത്തരപ്പൊക്കെ ചേർത്തിട്ട് ഇലയിൽ ഇല മുറിച്ചുകൊണ്ട്
1: വരും,
0: ഇല മുറിച്ചുകൊണ്ട് വന്നിട്ട് അത് വിളമ്പി വരും. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ, കൂടെ പുറത്തൊരു മഴ ഉണ്ടെങ്കിൽ ആസ്വദിച്ചു
1: നോക്കിയേ.
0: സംതൃപ്തി എല്ലാവരും കൊതിക്കും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
1: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
7: Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ.
1: ഫുട്ബോൾ മേനിയ വിശേഷങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. ആ ഒരു കാര്യമാണ് ഇപ്പതാ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 കഴിഞ്ഞ് 33 ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ മേനിയയിൽ ഈ ദിവസം ഓർമ്മപ്പെടുത്താനായിട്ടുള്ള മറ്റു വിശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടീമുകളെല്ലാം തന്നെ റെഡിയായിട്ട് നിൽക്കുകയാണ്. മൊത്തത്തിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ വേൾഡ് കപ്പിൻ്റെ നിമിഷങ്ങൾക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തവണ കുറച്ചധികം മാറ്റങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കളിക്കാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യൽസിനും ഒക്കെ കുറച്ചധികം അച്ചടക്കത്തെ കുറച്ചുകൂടി കൂട്ടുക എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു രീതിയിൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിൽ താരങ്ങൾ കൂടുതൽ അച്ചടക്കം പാലിക്കാനും മത്സരത്തിലെ സമയം നഷ്ടപ്പെടുത്തുന്നത് തടയാനായിട്ടും ഒക്കെ പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്തവണ വരുന്നുണ്ട്. അത് ഇത്തവണത്തെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. ഇപ്പോൾ കളിക്കളത്തിൽ വെച്ച് എതിർ മത്സരാർത്ഥികളോടോ അല്ലെങ്കിൽ റഫറിയോടോ ഒക്കെ തർക്കിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലായിരിക്കണം അല്ലെങ്കിൽ അതുമൂലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ചധികം പോയിൻറ്സ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നിയമങ്ങൾക്കൊക്കെ എതിരായിട്ട് പോയി കഴിഞ്ഞാൽ അത് റെഡ് കാർഡിലേക്കൊക്കെ എത്തുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സമയം കളയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, സമയം പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കളിക്കാർ മനഃപൂർവ്വം സമയം കളയുകയാണെന്ന് റഫറിക്ക് തോന്നിക്കഴിഞ്ഞാൽ റഫറി കൈ ഉയർത്തി 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ കാണിക്കും. ഈ സമയത്തിനുള്ളിൽ ത്രോ ഇൻ എടുത്തില്ലെങ്കിൽ അത് എതിർ ടീമിന് ലഭിക്കും. അങ്ങനെ കുറച്ചധികം മാറ്റങ്ങൾ മത്സരങ്ങളിൽ കാര്യമായിട്ടുള്ള ഇത്തരം നിയമങ്ങളിൽ കുറച്ചധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയുന്നതായിരിക്കും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ കേൾക്കാൻ പോകുന്നതും ഈ ഒരു ഫുട്ബോൾ വിശേഷങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ചോദിച്ചു വന്ന ചോദ്യത്തിനും എനിക്ക് അടിപൊളിയായിട്ട് മറുപടികൾ, നമ്മൾക്കിവിടെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കൂടി കണ്ടുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് സിനിമയാണ് എന്നുള്ളത് എല്ലാവരും ദാ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. SM എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഒരു മെസ്സേജ് ഉണ്ട്. വിഷസാണ്, ഇന്നെൻ്റെ മകൾ ഹിഷ ഫാത്തിമയുടെ 8th ബർത്ത്ഡേയാണ്, 8th ജന്മദിനമാണ്, ആശംസകൾ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഹിഷ ഫാത്തിമയ്ക്ക് വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു. അൻസൽ ഹബീബ് റൈറ്റ് ആൻസറാണ് കേട്ടോ, കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. സത്യൻ വിജയൻ, ഹലോ, ഹായ്, ഹലോ സത്യൻ. രാഹുലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അപ്പുണ്ണി ബ്രോ, ഇത്രയും ചക്കക്കോമ്പോ പറയണോ, ഒരു മനസ്സുഖം അല്ലേ? ഓക്കെ, ഒരു മനസ്സുഖം. നമ്മൾ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കൊതി ഉണ്ടാവുമല്ലോ, അതറിയാനൊരു ആഗ്രഹം അതാണ്. മുഹമ്മദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. AS എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസറാണ്. ഓക്കെ, നമ്മൾ നേരെ ചക്ക വിശേഷം പറഞ്ഞപ്പോൾ പാവം ശ്രോതാക്കളെ കൊതിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് റനീഷിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. അതുൽ കൃഷ്ണയുടെ മെസ്സേജ് ഉണ്ട്, അൻഫാലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഫസിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അമീൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ധനേഷ് ചോദിക്കുന്നു, ഇന്ന് നമ്മൾ ചോദിച്ചത് വോയിസ് ഓഫ് സത്യനാഥൻ മൂവി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, പക്ഷെ അതുപോലെ തന്നെ നീളമുള്ള ഒരു പേര് തന്നെയാണത്. റേഡിയോയുമായിട്ട് ആ സിനിമയുടെ പേരിനൊരു ചെറിയ കണക്ഷനുണ്ട്. ഓക്കെ, അപ്പം ഏതാണ് ഈ മൂവി എന്നുള്ളത്, ഈ സിനിമയിൽ ഗൗതം വാസുദേവ മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. സിനിമ പിടികിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചോളൂ കേട്ടോ, 5000 എന്ന നമ്പറിലേക്ക്.
2: ചെന്നൈ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: Hi, this is Aparna Balamurli.
4: You're listening to Radio Sono 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're സമയം 9 കഴിഞ്ഞ് 45 മിനിറ്റ് ആകുമ്പോൾ റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. June 9, ചൊവ്വാഴ്ച ദിവസം
6: ഫുട്ബോൾ മേനിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കുറച്ച് മുമ്പ് ഇങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ചില ഭാഗങ്ങളിൽ വരുന്നു എന്നുള്ളതായിരുന്നു.
7: Let's play football.
8: Football Mania.
6: ഇത്തവണ വേൾഡ് കപ്പില് കളിക്കാർക്ക് കൂടുതൽ അച്ചടക്കം കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ അച്ചടക്കം പാലിക്കണം എന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് കുറച്ചധികം പുതിയ കാര്യങ്ങൾ എത്തുകയാണ്. അതായത് ഇപ്പൊ പരിക്കേൽക്കുന്ന ഒരു കളിക്കാരനെ ചികിത്സിക്കാനായിട്ട് മെഡിക്കൽ സംഘം മൈതാനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കളിക്കാരൻ മത്സരം പുനരാരംഭിച്ച ശേഷം 1 മിനിറ്റ് നേരം മൈതാനത്തിന് പുറത്ത് നിൽക്കണം. സമയം കളയാൻ വേണ്ടി, കളിക്കാർ പരിക്ക് നടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അതുപോലെ ഗോൾ കീപ്പർക്ക് പരിക്കേറ്റ് ചികിത്സ നൽകുന്ന സമയത്ത് മറ്റ് കളിക്കാർ സൈഡ് ലൈനിലേക്ക് ഓടി വന്ന് കോച്ചിന്റെ അടുത്തുനിന്ന് തന്ത്രങ്ങൾ സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കർശനമായിട്ട് ഇത്തവണ ഉണ്ടാവില്ല, നിരോധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പൊ അതുപോലെ തന്നെ കടുത്ത ചൂട് കാരണമായിട്ട് കളിക്കാർക്ക് വെള്ളം കുടിക്കാൻ ഓരോ പകുതിയിലും 22 മിനിറ്റ് ആയി കഴിഞ്ഞാൽ 3 മിനിറ്റ് നിർബന്ധിത ഇടവേള ഉണ്ടായിരിക്കും.
9: ഓക്കെ, അപ്പൊ അടിമുടി മാറ്റങ്ങൾ എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ തന്നെ മാച്ച് ടിവിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതായത് ഈ 90 മിനിറ്റ് എക്സ്ട്രാ ടൈമിലൊക്കെ ഇത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പറയും അടവാണ് ഇതടവാണ്. അതുപോലെ തന്നെ ബോൾ എടുത്തിട്ട് ലോങ് ഷോട്ട് കൊടുക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിക്കേറ്റുന്ന സമയത്ത് സൈഡിൽ കോച്ചിൽ നിന്ന്
6: ചർച്ചകൾ നടത്തുക.
9: ശരിയാട്ടോ, അപ്പൊ അതിലൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്
6: തീർച്ചയായും. അപ്പൊ ഇത്തവണ ലോകകപ്പിൽ അച്ചടക്കം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്.
9: ശേഷം മൈക്കിൽ ഫാത്തിമ
6: റൈറ്റ് ആൻസർ ആ ഒരു മൂവി ആയിരുന്നു. എല്ലാവരും അറിയുന്ന പോലെ തന്നെ കല്യാണി പ്രധാന വേഷത്തിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള, ഫുട്ബോളുമായി കണക്റ്റഡ് ആയിട്ടുള്ള മലയാളം സിനിമകളിൽ ഈ അടുത്ത് വന്നൊരു സിനിമയായിരുന്നു ശേഷം മൈക്കിൽ ഫാത്തിമ.
9: ഓക്കെ, ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, സ്നേഹം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. സമയം 9 കഴിഞ്ഞ് 47 മിനിറ്റ്. ഈ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ സന്തോഷിക്കണം അല്ലേ?
6: അതെ, തീർച്ചയായിട്ടും.
9: ആടുന്നൂർ ആടട്ടെ, പാടുന്നവർ പാടട്ടെ. അപ്പൊ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. പറുദീസ മൂവിയിലെ പാട്ടിലേക്ക്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: യു ആർ ലിസണിംഗ് ടു
0: Only on Radio Suno.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ രുചി വൈവിധ്യവുമായി സൂക്ക് വാക്കിഫിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുന്നു. ജൂൺ 18 മുതൽ 27 വരെയാണ് 3rd ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ നടക്കുക. സൂക്ക് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണിത്. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് സമയം. ഖത്തറിൽ ഇനി വരാനിരിക്കുന്നത് ചൂടേറിയ ദിനങ്ങൾ. വേനൽക്കാലത്തെ ഏറ്റവും കടുത്ത കാലാവസ്ഥയുടെ ആരംഭമായി കണക്കാക്കുന്ന അൽ തുറയ്യ നക്ഷത്ര സമൂഹം ഉദിച്ചു. ഈ കാലയളവിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയും ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുകയും ചെയ്യും. 13 ഇത് നീണ്ടു നിൽക്കുക. പൊതുജനാരോഗ്യ മന്ത്രാലയം സമഗ്രമായ ഹീറ്റ് സ്ട്രെസ് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഹീറ്റ് സ്ട്രെസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ഫലപ്രദമായ മാർഗങ്ങൾ നൽകാനുമാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി പൊതുജനാരോഗ്യ മന്ത്രാലയം വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ മെറ്റീരിയലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ ജോലിസ്ഥലങ്ങളിൽ വിതരണം ചെയ്യുകയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഷെയർ ചെയ്യുകയും ചെയ്യും. ഫിഫ ലോകകപ്പ് 2026 ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ US മെക്സിക്കോയിലും കാനഡയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് വടക്കേ അമേരിക്കൻ വൻകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 45°C, കുറഞ്ഞ താപനില 31°C.
2: Weather report powered by Qatar Meteorology Department. This is home delivery only on Radio Sunoo 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അങ്ങനെ സമയം 10 മണി കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ദാ അഷ്ടമി എത്തിയിരിക്കുകയാണ്. നല്ല പാട്ടായിരുന്നു അല്ലേ? നീലോത്തി എന്ന് പറയുന്ന ആ സോങ് കേട്ടിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തന്നെ എന്തോ ഒരു സുഖമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചതാണ്, എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്ക് റോഡിൽ, എവിടെ നിന്നൊക്കെയോ വണ്ടി വരുന്നു, ആർക്കൊക്കെയോ ഭയങ്കര ധൃതിപ്പെട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. സാധാരണയുള്ള ദിവസങ്ങളെക്കാൾ ഇന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങിയതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര തിരക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തത് ബേസിക്കലി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി തന്നെ, നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകാൻ നേരത്തുണ്ടല്ലോ കുറച്ച് റിലാക്സ് ആയിട്ട് പോകാൻ പറ്റാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഭയങ്കര ടെൻഷനൊക്കെ പിടിച്ച് ആകെ മൊത്തത്തിൽ രാവിലെ മുതലുള്ള കാര്യങ്ങളും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിനിടയിൽ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ നടക്കുന്നുണ്ടാവുക, അതും ഒക്കെ തന്നെ ആലോചിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് പ്രശ്നം. അതൊക്കെ ആലോചിക്കാണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് സുഖസുന്ദരമായിട്ട് വണ്ടി ഓടിച്ചോളൂ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു മണിക്കൂറിൽ നല്ല നല്ല പാട്ടുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് വണ്ടി ഓടിച്ചു പോകാൻ തന്നെ ഒരു രസമായിരിക്കും കേട്ടോ.

ഇത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരാൻ നേരത്ത് കേട്ട ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഒരു തെലുഗു സോങ് ആണ് ആക്ച്വലി. ഗുഡ് മോർണിംഗ് മെസ്സേജസ് ഒക്കെ പോകുന്നോട്ട് ഇതിനിടയിൽ, കാരണം നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു ബിസി ബിസി ആയിട്ടുള്ള റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ ഒരു റോഡിന്റെ ഫോട്ടോയും കൂടി അയച്ചു തരാൻ മറക്കണ്ട. 5000917 ലേക്ക്.

എട്ട് ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മണിരത്നം സാറിന്റെ മിക്ക സിനിമയുടെയും പേരുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എനിവേ, വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അപ്പോഴേക്കും എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് സുരാജിന്റെ പറഞ്ഞിരിക്കുകയാണ്, ഹിന്ദി വേർഷൻ ഓഫ് ദ സോങ് ഇസ് മോർ നൈസ് എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ഇഷ്ടം അതാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ എനിക്ക് തെലുങ്കാണ് ഇഷ്ടം. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ ആ ഒറിജിനൽ വേർഷൻ കേട്ട് കേട്ട് ആദ്യമേ ശീലമായതുകൊണ്ടായിരിക്കാം. നോ പ്രോബ്ലം. എനിവേ, നമുക്ക് എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് ഫിറോസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. കുറച്ച് മുമ്പത്തെ പാട്ട് കേട്ടിട്ട് നീലോത്തിയുടെ അർത്ഥം എന്താണ് അഷ്ടമി എന്ന്. അത് പിന്നെ എനിക്കറിയാമെന്നൊക്കെ ഞാൻ അപ്പോഴേ പറയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നീലോത്തി എന്ന് വെച്ചാൽ വൈഫ് എന്നാണോ അർത്ഥം എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് വെരി ഷുവർ. സോ ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തമിഴ് സ്പീക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു നോ ദ മീനിങ് ഓഫ് നീലോത്തി, എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഇനി റിനേഷിന്റെ മെസ്സേജ് ആണ്. റിനേഷ് ഈ പറഞ്ഞല്ലോ ഗുഡ് മോർണിംഗ് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമീൻ അഷ്ടമിയോട് അന്വേഷണം പറഞ്ഞേക്കേ എന്ന് പറഞ്ഞിട്ട് ബോബിയുടെ അടുത്തു നിന്നുള്ള മെസ്സേജുമായിട്ട് ഖത്തറിൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. കൊള്ളാം, അവിടുത്തെ ഹോം ഡെലിവറിയും കേൾക്കും, ഇവിടുത്തെ ഹോം ഡെലിവറിയും കേൾക്കും. എന്നിട്ട് എൻ്റെ വക മെസ്സേജ് പോയിട്ട് അവിടെ ബഹ്റൈനിലുള്ള ബോബിക്ക് കൊടുക്കും, ബോബി എടുത്ത് എന്നോട് വന്നിട്ട് പറയും. അത് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അമീനെ ഒരു കാര്യം ചെയ്യും, നേരെ ബോബിക്ക് പോയിട്ട് ബോബിയോട് പറയും അഷ്ടമി ഇനി അമീന് പാട്ട് വെച്ച് തരില്ല എന്ന് പറഞ്ഞു, ബോബി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ. ബോബി എനിക്ക് മെസ്സേജ് അയക്കുന്ന നോക്കാം, അല്ലെങ്കിൽ ബോബിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് അതിവിടെ വയ്ക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ഓക്കെ അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലോഡ് സോങ്ങിൻ്റെ ലിസ്റ്റും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സമീറിൻ്റെ വക മെസ്സേജാണ്. സമീർ ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നല്ല പരിചയമുള്ള സ്ഥലം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെവിടെയാണ്? തുമാമ സൈഡിങ്ങാണോ? ധനീഷിന്റെ മെസ്സേജ് ഉണ്ടല്ലോ, ലുസൈൽ ഫോക്സ് ഹില്ലിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അൻസാർ, സുഖല്ലേ അൻസാറെ? അൻസാർ അൽവാബിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. അടിപൊളി മെസ്സേജൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടു. മുഹമ്മദ് ഷിയാസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മെസ്സേജും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ജസ്റ്റ് ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി, ലൈക്ക് യു നോ വെൻ വി ഗെറ്റ് എ സൂപ്പർ പവർ, അല്ലേ, നമുക്ക് ചില സമയത്ത് തോന്നാറില്ലേ എൻ്റെ മോനെ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കെങ്ങാനും ഒരു 24 hours ഒരു സൂപ്പർ പവർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ എന്ന് തോന്നാറില്ലേ? അങ്ങനെ ഒരു 24 hours സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് യു വിൽ ഡു? എന്താണെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കണേ 5000917. അതിനിടയിൽ അജീബ് സുലൈമാൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജും ശുഭദിനവും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് മുമ്പ് ഒരു തെലുഗു സോങ് കേട്ടില്ലേ, ഇനി തെലുഗു സോങ്ങിൻ്റെ ഒരു മലയാളം വേർഷൻ കേട്ടാലോ? ആര്യ ടുവിൽ നിന്നും വിജയ് പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഞാനൊരു പവർ തരാണ്, 24 hours യു ക്യാൻ ഡു എനിത്തിങ് യു വോണ്ട്, എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിൽ ആ സൂപ്പർ പവറിനെ യൂസ് ചെയ്യാം. സോ വാട്ട് വിൽ ബി ദാറ്റ് സൂപ്പർ പവർ? ആ 24 hours നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? വേഗം മെസ്സേജ് അയച്ചോ 5000917.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഹോം ഡെലിവറി.

ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ സുനോ 91.7 FM ലക്ഷ്മിയാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ നിസാറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹലോ പുറത്തൊക്കെ നല്ല ചൂടാണ്, അതുകൊണ്ട് നല്ല കൂൾ പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു അഷ്ടമി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിസാറിന്റെ മെസ്സേജ്. കൂൾ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ പാട്ടുകൾ വേണം പറയൂ. ഞാൻ അടുത്തെടുത്ത് വെച്ചിരിക്കുന്ന പാട്ട് ഇതാണ്.

0: എഫക്റ്റ് ഉണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയൂ. അതിൻ്റെ കൂട്ടത്തിൽ ചിലരൊക്കെ എനിക്ക് ഒരു ലോഡ് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ എത്തുന്നതായിരിക്കും. അഷ്ടമിക്ക് അറിയാം എന്ന് പറഞ്ഞല്ലോ ബോബിയുടെ ഫേവറേറ്റ് സോങ്. അയ്യോ, ഇത്രയും സോങ്സും സിനിമകളും ഇഷ്ടമുള്ള ഒരാളുടെ ഫേവറേറ്റ് ഏതാന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും മണ്ടത്തറിയിപ്പോ. കുറേ ഫേവറേറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് എ ആർ റഹ്മാൻ എല്ലാം ഫേവറേറ്റ് ആണ് ആൾക്ക്, വിദ്യാസാഗറിൻ്റെ എല്ലാം ഫേവറേറ്റ് ആണ്, സൂര്യയുടെ എല്ലാ സിനിമകളുടെയും പാട്ടുകൾ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനിടയിൽ ഐസ്ക്രീം പെണ്ണേ നീ ആരോ കൂൾ സോങ് അല്ലേ ഇത്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഗുരു മൂവിയിലെ സോങ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സ് ടീച്ചറാണോ, അതുകൊണ്ടാണോ മാക്സ് എന്ന് പേരിട്ടിരിക്കുന്നത്? ഞാൻ എന്തായാലും ഗുരു മൂവിയിലെ സോങ് വയ്ക്കാനായിട്ട് ശ്രമിക്കാം, എന്തായാലും നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചുതരാം. പക്ഷെ അതിനിടയിൽ ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 24 hours നിങ്ങൾക്കൊരു സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുഹമ്മദ് ഷിയാസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ടൈം ട്രാവലിംഗ് സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ ചെയ്യും, ഐ വിൽ ഗോ ബാക്ക് ടു മൈ ഓൾഡ് സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഷിയാസിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അടിപൊളി, അത് ശരിയാണ് കേട്ടോ. ചിലർ ഈ പറഞ്ഞ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കാം. അതിനിടയിൽ അൻസാറിൻ്റെ മെസ്സേജ് ഉണ്ട്, കോർണിഷിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നോ, അയ്യോ സോറി ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ കോർണിഷിലൂടെ യാത്ര മുന്നോട്ട് പോട്ടെ. എന്തായാലും ഇവിടെ അപ്പോഴേക്കും ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരാളുടെ വോയിസ് നോട്ട് വന്നിട്ടുണ്ട്.
1: ഹലോ, ശുഭദിനം, സുപ്രഭാതം, അഷ്ടമി. സൂപ്പർ പവർ കിട്ടിയാൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ആഴ്ചയിൽ ഒരിക്കൽ നാട്ടിൽ പോയിട്ട് വരിക, രണ്ടു ദിവസം എങ്കിൽ രണ്ടു ദിവസം നാട്ടിൽ പോവുക, വരിക, അതേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വീട്ടിൽ പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക.
0: അടിപൊളി, അജീർ സുലൈമാന്റെ മെസ്സേജ് ആയിരുന്നു. അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയ പൊളിക്കൂലേ, നാട്ടിൽ പോവാ തിരിച്ചു വരാം, നാട്ടിൽ പോവാ തിരിച്ചു വരാം. സത്യത്തിൽ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇടയ്ക്ക് ലാസ്റ്റ് കണ്ടൊരു സീരീസ് ഉണ്ടായിരുന്നേ, കൊറിയൻ സീരീസ് ആണ്. അതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായിക കുറച്ച് സൂപ്പർ പവർ ഉള്ള ഒരാളാണ്. സോ ഒരു ഏകദേശം ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോഴേക്കും, തുടക്കം മുതലേ കാണിക്കുന്നുണ്ട് ആൾക്കൊരു വലിയ ഐലൻഡ്, ഒറ്റയ്ക്ക് ഒരു ഐലൻഡ് ആൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആ ഐലൻഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും നായികൻ്റെ കൂടെ ഈ നായിക ഇവിടെ എത്തും, ഈ പറഞ്ഞ ഐലൻഡിലെത്തും. അപ്പോൾ നായികയുടെ സൂപ്പർ പവറിൻ്റെ ഒരു ഒരു പോർഷൻ, അല്ലെങ്കിൽ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്നാണ് കയ്യിൽ ആരെയാണെങ്കിലും പിടിച്ചു കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് പേഴ്സൺ ഓൾസോ വിൽ ട്രാവൽ വിത്ത് ഹെർ. അങ്ങനെ ആണ് ഈ ഒരു ഐലൻഡിലെത്തുന്നത്. അപ്പോൾ ആ ഐലൻഡിലെത്തി ശേഷം ആൾ ചോദിക്കുകയാണ്, നമുക്കിവിടെ ബോട്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഒരു പോർഷൻ സെറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സൂപ്പർ പവർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്താൽ പോരുന്നു. അപ്പോൾ ആൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതെങ്ങനെ ശരിയാവും, നമ്മൾ തമ്മിൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ താൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, അത് ശരിയാവില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എങ്ങനെ അവിടെ പോയിട്ട് സൂപ്പർ പവർ എങ്ങാനും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെയുള്ള ഒരാൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ ടോട്ടലി പ്രശ്നത്തിലാവില്ലേ ഇത്. അപ്പോൾ ഷിയോസ് ലൈക്ക് നോ, നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്, ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് ആ ഒരു സീൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, അങ്ങനെ അജീബ് സുലൈമാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒറ്റ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നാട്ടിൽ ചെല്ലുന്നു തിരിച്ചു വരുന്നു, നാട്ടിൽ ചെല്ലുന്നു തിരിച്ചു വരുന്നു, ആ എന്ത് രസമായിരിക്കും അല്ലേ. ആ കുറേ പേർക്കുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം. പക്ഷെ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു 24 hours നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. അമീൻ്റെ മെസ്സേജാണല്ലോ, സൂപ്പർ പവർ കിട്ടിയാൽ ബാക്ക് ടു പാസ്റ്റ് പോയിട്ട് പിന്നെയും ബാക്ക് ടു ഫ്യൂച്ചറിലേക്ക് പോകും. അത് കൊള്ളാം, ബാക്ക് ടു പാസ്റ്റ് ഫ്യൂച്ചർ, പാസ്റ്റ് ഫ്യൂച്ചർ. അപ്പോൾ പ്രസൻറ്റിൽ താങ്കൾക്കപ്പം ജീവിക്കണ്ടേ, അത് കൊള്ളാം, നല്ലൊരു സൂപ്പർ പവറാണ്. എന്തായാലും മെസ്സേജ് അയക്കാൻ മറക്കണ്ട, 5000 9171 കേട്ടോ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: Chennai beats
4: double head of the hour
5: in the art of podumakkolanda.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഈ ഒരു സമയം അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതിനിടയിൽ കുറച്ചധികം മെസ്സേജസ് വരുന്നുണ്ട്. പക്ഷേ അമീർ ഷാവിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ദീ സോങ്സ് ആർ സോ കൂൾ എന്ന് പറഞ്ഞിട്ട്. അഫ്കോഴ്സ് നല്ല കൂൾ കൂൾ ആയിട്ടുള്ള സോങ്സ് തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനും പറ്റുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ വണ്ടി ഓടിക്കാൻ നേരത്തെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അപ്പം അങ്ങനെ കുറച്ചധികം പാട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ.

ഇനി അടുത്ത മണിക്കൂറിലെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ബാക്ക് ടു ദ മെസ്സേജസ്, ജാസറിന്റെ മെസ്സേജാണ്, സൂപ്പർ പവർ കിട്ടിയാൽ പ്ലസ് വൺ പ്ലസ് ടു റിപ്പീറ്റ് ആക്കും, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്ന്. അമീൻ വീണ്ടും കുറച്ച് മുൻപ് പറഞ്ഞതിന് ബാക്കി പത്രമായി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സൂപ്പർ പവർ കിട്ടിയാൽ ബാക്ക് ടു ലൈക് പാസ്റ്റ് പോവും ഫ്യൂച്ചറിൽ പോകും എന്ന് പറഞ്ഞില്ലേ. പാസ്റ്റിൽ ലൈഫ് അത്ര പോരാ, പക്ഷെ ഫ്യൂച്ചറിൽ വല്ല എലോൺ മസ്ക് പോലെ ആരെങ്കിലും കോടീശ്വരനെ ആയാലോ ഞാൻ, അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി അറിയാലോ, എന്നിട്ട് പ്രസന്റ് ലൈഫിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ചൊക്കോപ്പിയുടെ മെസ്സേജാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് സൂപ്പർ പവർ കിട്ടിയാൽ ആരും കാണാതെ റേഡിയോ സ്നോയിൽ വരിക, എന്നിട്ട് വൈഫൈ ഓഫ് ചെയ്യും, മൈക്ക് ഓഫ് ചെയ്യും, എല്ലാം ഓഫ് ചെയ്ത് വയറൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നു. ഞാൻ ചോദിച്ചപ്പോൾ റേഡിയോ കേൾക്കണ്ടേ, അയ്യോ കേൾക്കണം കേൾക്കണം, ജസ്റ്റ് ചുമ്മാ ഒരു, നിങ്ങൾ കുറച്ച് നേരം ഈ പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ എന്നാൽ കാണാനൊരു സുഖം, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അത് പരിഹരിക്കാനായിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് തലവേദന തന്നിട്ട് പോവുക, അടിപൊളിയല്ലേ എന്ന് പറഞ്ഞ് മെസ്സേജിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായി പോയിട്ടോ. അപ്പൊ ഞങ്ങൾ ബേസിക്കലി ഇവിടെ എടുത്ത് കഷ്ടപ്പെടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല നല്ല പാട്ടുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ ആയിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഒക്കെ തന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൂടെയുള്ള എന്നോട് തന്നെ ഇങ്ങനെ വേണം കേട്ടോ.

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukkas 917 evenings
2: presented by Joy Alukkas, world's favorite jeweler.
1: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
4: in association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
11: You are listening to
10: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തീരുന്നില്ല തീരുന്നില്ല, സൂപ്പർ പവറിന്റെ വിശേഷങ്ങൾ തീരുന്നില്ല. എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സൂപ്പർ പവർ കിട്ടിയാൽ നാട്ടിൽ പോയി ചക്കയും മാങ്ങയും എടുത്തിട്ട് ഓട്ടി വരണം എന്ന് പറഞ്ഞിട്ടാണ് നൌഷാദിന്റെ മെസ്സേജ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർത്തു കേട്ടോ. അതായത് ഷീസ് ആക്ച്വലി പ്രഗ്നന്റ്, ബട്ട് സ്റ്റിൽ ആൾക്ക് ഭയങ്കരമായിട്ട് നാട്ടിൽ പോയിട്ട് ചക്കയും മാങ്ങയും ഒക്കെ തന്നെ കഴിക്കാനായിട്ടുള്ള ഒരു ഒരു ആഗ്രഹം കൊണ്ട് ഫുൾ ഫാമിലി എടുത്ത് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കും, ഞാൻ നാട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാട്ടിലൊരു 1 week പോയിട്ട് തിരിച്ചു വന്നതിൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനെ പെട്ടെന്ന് ഓർത്തുപോയി. ശരി കേട്ടോ, ചില ആൾക്കാർക്ക് ഒരാഴ്ചയല്ല, രണ്ട് ദിവസം നാട്ടിൽ പോയി ചക്കയും മാങ്ങയും എല്ലാ സാധനവും എടുത്തിട്ട് തിരിച്ചു വരാനായിട്ട് തോന്നും. ധനീഷ് എൻ്റെ മെസ്സേജാണ് വീണ്ടും, ആ കിട്ടിയാൽ നാട്ടിൽ പോയിട്ട് വരും 24 hours എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. കേൾക്കുന്ന പാട്ടുകളെല്ലാം അടിപൊളിയാണ്, താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആഹാ അടിപൊളി. ഇപ്പം നിസാറിൻ്റെ മെസ്സേജാണ്, ഒരുപാട് സന്തോഷം, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മോർ ബ്യൂട്ടിഫുൾ സോങ്സ് ആർ വെയ്റ്റിംഗ്, ഇനിയും കേൾക്കാൻ പറ്റും റേഡിയോ സ്നോയിലൂടെ.

ഇരിക്കുന്നതിനിടയിൽ നമുക്കിനി നേരെ കുറച്ചു നേരമായിട്ട് സൂപ്പർ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി സൂപ്പർ പവർ ഒന്നുമല്ല, നല്ല രീതിയിൽ ഈ പറഞ്ഞപോലെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സന്തോഷം, സങ്കടം, ഏതൊരു സമയത്തും നമുക്ക് ഫുഡ് വേണം. ഫുഡ് ഇസ് വെരി വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ സെക്കൻഡ് അവറിലേക്ക് എത്തുന്ന സമയത്ത് ഹോം ഡെലിവറിയിൽ ഇനി നമുക്ക് നേരെ സുനോ കുക്ക് ബുക്കിലേക്ക് കയറിയാലോ. ിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് സംസാരിക്കാൻ പറ്റും, സ്പെഷ്യൽ ഗസ്റ്റുകളെ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് ഒരു വലിയൊരു സെലിബ്രിറ്റി, ഭയങ്കരമായിട്ടുള്ള ഒരു വേർഡ് കോമ്പിനേഷനെതിരെ ആളോട് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പോസ്റ്റ്, അതായത് ട്വിറ്ററിൽ, അതായത് ഇപ്പോഴത്തെ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയണമെന്ന് തോന്നിപ്പോയി. കാരണം ഇത് ആക്ച്വലി മഹേശ്വരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഉള്ളൊരു ഫോട്ടോ ആണ്. കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയണമെന്ന് തോന്നിപ്പോയി. കാരണം ഇത് ആക്ച്വലി മഹേശ്വരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന്

ശശി സർ ഇട്ടിട്ടുള്ള ഒരു വലിയ പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഞാൻ വായിച്ചിട്ട് ഒരു കാര്യമില്ല, കാരണം അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നമുക്കറിയാലോ, ഒന്നും മനസ്സിലാവില്ല. അമ്മാതി കടുത്ത ഇംഗ്ലീഷാണ്. പക്ഷേ ആൾ ഉദ്ദേശിച്ച ഇത്രമാത്രം, ആ ചായ ആ കപ്പിൽ തന്നെ ഇരുന്നോട്ടെ, ഇഡ്ഡലി ആ പ്ലേറ്റിലേക്ക് വെച്ചോ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുന്നതെന്നുള്ളൊരു ടോണിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം. സോ ബേസിക്കലി ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ ചായ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയാണ് അടിപൊളിയായിട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുട്ടിൽ ചായ ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇഡ്ഡലിയുടെ പുറത്തോ അല്ലാണ്ട് ഈ ദോശയുടെ പുറത്തോ ഒക്കെ ഈ പറഞ്ഞ ചായ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇനി അഥവാ അങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ ചായ വിയേർഡായിട്ടുള്ള എന്തെങ്കിലുമായിട്ട് നമ്മൾ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈവൻ വിളിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ വിളിച്ച് പറയാം, 444-9177 അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, കുഴപ്പമില്ല, ഡ്രൈവ് ചെയ്യാമെന്നറിയാം. പക്ഷേ വിളിച്ച് പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ളത് ചായ, ഞാൻ പറയുന്നത് ചായ കുടിക്കുന്ന കാര്യമല്ല, ചായ ആ ഒരു ഫുഡ് ഐറ്റംസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു മെയിൻ ഫുഡ് ഐറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിയേർഡായിട്ടുള്ള ഒരു ഐറ്റം ഏതാണെങ്കിലും ഒന്ന് പറയാം. ഞാൻ കൂടിപ്പോയാൽ ഈ പറഞ്ഞ പോലെ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ എല്ലാവരെയും പോലെ ചായയുടെ കൂടെ മുക്കി കഴിക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ ചായ ഒഴിച്ച് കഴിച്ചിട്ടുള്ളത് ആകെ പുട്ടിൽ മാത്രമാണ്. അത് നല്ല അരിപ്പുട്ടിൽ, എനിക്കത് മാത്രമേ ഇഷ്ടമുള്ളൂ. വേറെ ഒന്നിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഈ പറഞ്ഞ ഈ പോസ്റ്റ് പോലുള്ള വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ചെന്നൈ ബീറ്റ്സ്, തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താ ആട്ടോ പോതുമാക്കളുണ്ട്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞു 23 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM-ൽ ഇത് ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അഭിരാമിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അത് കുറച്ച് മുൻപ് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ളതാണ്. അതായത് സൂപ്പർ പവറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, അങ്ങനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ GCC ടോട്ടലി എപ്പോഴും ഓൾ ടൈം സ്പ്രിംഗ് ആക്കും, സ്പ്രിംഗ് സീസൺ ആക്കും എന്നാ പറയുന്നത്. പുറത്ത് നല്ല ചൂടുണ്ടല്ലേ, ചൂടത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ചില സൂപ്പർ പവറൊക്കെ വേണമെന്ന് തോന്നിപ്പോകുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഐ വിൽ ഇന്റർചേഞ്ച് മൈ കമ്പനി GM ടു മൈ പൊസിഷൻ ആൻഡ് ഐ വിൽ give him little lessons. Oh, okay. And flight charges Doha to India, അത് ഞാൻ കുറയ്ക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിപ്പോൾ ലാസ്റ്റ്, ഇപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് സുനോ കുക്ക് ബുക്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും വൈറലായിട്ടുള്ളൊരു പോസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു. അതായത് ഇഡ്ലിയും ചായയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഭയങ്കര വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻ. ചായയിൽ മുക്കി കഴിക്കാൻ നമ്മുടെ ഇഡ്ലിയോ, അയ്യോ ഇത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈവൻ അതിനെ റീപോസ്റ്റ് ചെയ്ത് റീട്വീറ്റ് ചെയ്ത് അതിനകത്ത് കുറേ ഈ പറഞ്ഞ പോലെ അത് ചായ കറക്റ്റായിട്ട് ചായക്കപ്പിലും ഇഡ്ലി ആ പ്ലേറ്റിലുമാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ ശശി തരൂരിന്റെ ആ ഒരു പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം സുനോ കുക്ക് ബുക്കിൽ ഞാൻ ചോദിച്ച ചായയുമായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോമ്പിനേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോജുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, പുട്ട് ചായ പഞ്ചസാര, ആ അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. ആ ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ട് ബേസിക്കലി. അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത മെസ്സേജസ് ഒക്കെ ഇങ്ങനെ, ചായ മിക്സ്ചർ, എൻ്റെ മോനെ ഈ മിക്സറിലേക്കൊക്കെ ചായ ഇങ്ങനെ എടുത്ത് ഒഴിക്കുക, അതൊക്കെ ശരിയാകുമോ? എന്തായാലും അടുത്തൊരാൾ എന്തോ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം.
2: ഗോപിനാഥ്.
1: ഗോപിനാഥ്, ഗോപിനാഥ് എവിടുന്ന് വിളിക്കുന്നു, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു?
2: ഞാനിപ്പോ കറക്റ്റ് പറഞ്ഞാല് ന്യൂട്ടൺ സ്കൂളിലേക്ക് പോവാണ് കൊച്ചു മോളെ എടുക്കാൻ വേണ്ടിയിട്ട്.
1: ആഹാ, ഓക്കെ. അപ്പോ ഗോപിനാഥ് ചായ ഒഴിച്ച് കഴിക്കുന്ന വിയോഡായിട്ടുള്ള,
2: നിങ്ങള് പറഞ്ഞ പോലെ പുട്ടില് ഞാൻ ഒഴിച്ച് കഴിക്കും, കെറ്റ് മുക്കി കഴിക്കും, റസ്ക് മുക്കി കഴിക്കും, പിന്നെ അവിൽ ഒഴിച്ച് കഴിക്കും ചിലപ്പോ.
1: ഓക്കെ, പച്ച അവില്ലോ അതോ അവില്ലാത്ത മറ്റേ തേങ്ങ എല്ലാം ഇട്ട ആ അവില്ലോ?
2: ഇല്ല, കുഴച്ച അവില്ലല്ല, വെറും അവില് മാത്രം.
1: ഓ ഓക്കെ ഓക്കെ ഓക്കെ. ടേസ്റ്റ് ഉണ്ടാവോ?
2: സ്വീറ്റ് ഒന്നും ഉണ്ടാവില്ല, ചായ നല്ല സ്വീറ്റ് അത്ര.
1: ടേസ്റ്റ് ഉണ്ടാവും.
2: ആ ടേസ്റ്റ് ഉണ്ടാവും, അവില്ലൊഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും.
1: ഓക്കെ.
2: കട്ട തടിയുള്ള അവിലാവരുത്, പരന്ന ഒരു നേർമൽ അവില് വരില്ലേ,
1: അതെ, കുറച്ച് നേരിയ അവില്, ആ തിന്നായിട്ടുള്ളത്. യെസ് യെസ്,
2: അതിലാണ് ശരിക്കും അബ്സോർബ് ചെയ്യുന്നത്.
1: ഓക്കെ ഓക്കെ, അടിപൊളി.
2: അവല് ശരിക്കും അബ്സോർബ് ചെയ്യില്ല. ഇങ്ങനെ 3-4 എണ്ണം ട്രൈ ചെയ്തിട്ടുണ്ട്, വേറെ ഓക്കുവേർഡ് കോമ്പിനേഷൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല.
1: ഓക്കെ. നാട്ടിലെവിടെയാണ്?
2: നാട്ടിലെ കാലിക്കറ്റ്.
1: എന്തായാലും സന്തോഷം. ആൻഡ് കൊച്ചുമകളെ എടുക്കാൻ പോവാണല്ലേ?
2: അതെ അതെ, കൊച്ചുമകള്.
1: ഓക്കെ, മോളുടെ പേരെന്താണ്?
2: ലയ. ലയ കാലത്ത് ഞങ്ങൾ എപ്പോഴും ലയ കുട്ടി ചെയ്യാറുണ്ട്. അവരായിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. അഷ്ടമി ആയിട്ട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്.
1: അപ്പൊ ലയ കുട്ടി എടുത്ത് പറയൂട്ടോ, അഷ്ടമി ചേച്ചി ഹായ് പറഞ്ഞു.
2: ഓക്കെ,
1: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ഗോപിനാഥ്.
2: ഓക്കെ,
1: ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനിടയിൽ ചില മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താ പറയാ, അനസിന്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്സ്ചറിലേക്ക് ചായ അല്ല പൊട്ടത്തി, ചായയിലേക്ക് മിക്സ്ചർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചായ ആൻഡ് മിക്സ്ചർ സൂപ്പർ അല്ലേ? കഴിച്ചിട്ടില്ല, സത്യം പറയാലോ, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ചായ മിക്സ്ചർ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 90s ന്യൂഡിൽസ് സ്വർഗമാണ്, ടീ ആൻഡ് നോൺ സ്പൈസി മിക്സ്ചർ സ്വർഗം. ഓഹോ, അപ്പൊ ഞാൻ മാത്രമുള്ളത് ട്രൈ ചെയ്യാത്തേ, അത് കൊള്ളാലോ. ചായയും ഗീ റൈസും ഞാൻ ഒഴിക്കുന്ന ഇതേ ചായ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിലേക്ക് ഒഴിച്ച് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാട്ടോ പറഞ്ഞത്. ഇപ്പം അവിൽ ഒഴിച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞു, നമ്മൾ കുറച്ച് പുട്ടിലേക്ക് ഒഴിച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ചായയിൽ മുക്കി കഴിക്കുന്ന ബ്രെഡ്, റസ്ക്, ബിസ്ക്കറ്റ് പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഓഹ്, എൻ്റെ പൊന്നോ, ഗീ റൈസും ചായയും വല്ലാത്തൊരു കോമ്പിനേഷനായി പോയി. അതിനിടയിൽ വേറൊരു കോമ്പിനേഷൻ ഉണ്ട്, നമ്മുടെ നാഷിയുടെ മെസ്സേജാണ് ഞാൻ, പക്ഷെ അതിലേക്ക് എത്താം. അതിന് മുൻപായിട്ട് വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ഇന്ന് എൻ്റെ മകൾ ഹിഷ ഫാത്തിമയുടെ 8-ാമത്തെ ജന്മദിനമാണ്, ആശംസകൾ നേരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. SMCVR നിന്നും മെസ്സേജ് വന്നിരിക്കുകയാണ്, ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു ഹിഷ ഫാത്തിമ.
3: ദിസ്

മകളോട് ഞങ്ങളുടെ അന്വേഷണം പറയുക, വിഷസ് അറിയിക്കുക കേട്ടോ. അതിനിടയിൽ ദാ അവലോസ് പൊടിയിൽ കട്ടൻ ചായ, ആ അത് ഓക്കെ, അത് നമ്മൾ കഴിച്ചിട്ടുണ്ട്, അത് അത് അടിപൊളി സംഭവമാണ്. അരി വറുത്തതും ചായയും അതും ഓക്കെ, അതും നമ്മൾ എപ്പോഴും കുഞ്ഞുനാൾ മുതൽ കഴിക്കുന്ന സാധനം തന്നെയാണ്. ചായ മിക്സ്ചർ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ മെസ്സേജ്, ഇന്ന് ചായയുടെ മിക്സ്ചറിൻ്റെ ദിവസമാണല്ലോ. കട്ടൻ ചായ അരി ഇത് വറുത്തത് അതും ഓക്കെ, അതും കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ ഷിഹാസിൻ്റെത് എനിക്ക് അങ്ങോട്ട് പറ്റിയില്ല. ചായയും ഗീ റൈസും ഓഹ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ അതിനിടയിൽ മറ്റൊരു മെസ്സേജ് വന്നത്, ചായ വിത്ത് ഐസ്ക്രീം യൂഷ്വലി നാട്ടിൽ മാരേജ് ഫംഗ്ഷനിൽ പോകുമ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. ഈ ഐസ്ക്രീം എടുത്ത് ചായയിലിടുമോ, എന്നിട്ട് ഇങ്ങനെ കലക്കി കുടിക്കുമോ, അതാണ് ഉദ്ദേശിച്ചത്. കോഫിയിലേക്ക് ഐസ്ക്രീം എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചായയിലേക്ക് ഐസ്ക്രീമോ, എൻ്റെ പൊന്നടാ ഇതൊക്കെ സമ്മതിച്ച് തരണം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി സാധനങ്ങൾ പോയി ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ഓ സമ്മതിച്ചു ഞാൻ. ഇതേപോലെ വല്ല വിയേർഡ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ വിത്ത് ചായ എന്താണെങ്കിലും ഒന്ന് പറയണ കേട്ടോ. എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, മുടിയല്ലേ, എന്നാലും മുടിയല്ലേ. മെസ്സേജ് അയക്കും 5000 99171 ലേക്ക്.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. Action.
2: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല.
0: Or drama.
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: അങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. സമയം 11 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഈ ഒരു സമയം ഇങ്ങനെ നമ്മളിങ്ങനെ ചായ ഒഴിച്ച് കഴിക്കുന്ന ചില കോമ്പിനേഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തൊരാളുടെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു രതീഷ് രവിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്.
1: ഗുഡ് ആഫ്റ്റർനൂൺ അഷ്ടമി. പിന്നെ ഇപ്പോഴത്തെ അവൽ മിൽക്കൊക്കെ വരുന്നതിന് മുന്നേ പണ്ടത്തെ പ്രധാനമായിട്ടൊരു സാധനം നമ്മുടെ അവല് വിളയിച്ചത് ചായക്കകത്ത് ഇട്ടെന്ന് കഴിച്ചു. എന്റെ പൊന്നടവേ, നോക്കുമ്പോ തന്നെ ഇപ്പോ നാട്ടിലേതെങ്കിലും കല്യാണ പരിപാടി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ കല്യാണം നാട്ടിൻപുറങ്ങളിലെ കല്യാണ വീട്ടിലെ തലേദിവസമൊക്കെ അവനണിച്ചത് കേക്ക്, ലഡു, ഹലുവ പീസ് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന സാധനം ഇപ്പൊ നമ്മുടെ പന്തലുപൊലി, അവളുടെ വീട്ടില് ഒതുക്കലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വൈകിട്ട് അങ്ങനെ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ പെണ്ണിന്റെ അച്ഛാമ്മയും കൂടെ ഇങ്ങനെ ചായകളൊക്കെ ചെയ്യുന്ന കടയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ അവല് നനച്ചതൊക്കെ മിച്ചം വരുന്നുണ്ടാകും. അതിലെ ഈ അവല് നനച്ചത് നിങ്ങളെ ചായക്കത്തിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ നമ്മളെ പഴയ വെച്ച് തിരുമ്പി കഴിച്ചാലും അടിപൊളിയാണ്.
0: അങ്ങനെ ചില ഈ പറഞ്ഞ പോലെ പല പല കോമ്പിനേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലം കേക്കും കട്ടൻ ചായയും, ഓഹ് അത് വല്ലാത്തൊരു കോമ്പിനേഷൻ. പക്ഷെ കട്ടൻ ചായ അല്ലോ, കട്ടൻ കാപ്പി, അതാണ് അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്കിലെ. അതിനോടൊപ്പം തന്നെ അടുത്ത മെസ്സേജ്, പപ്പടം കട്ടൻ ചായ. പപ്പടം കട്ടൻ ചായ അറിയില്ല. ഓക്കെ, നല്ല പൊറോട്ടയും, കടക്ക് പൊറോട്ട, അതെന്ത് പൊറോട്ട, പൊറോട്ടയും ചായയും. പൊറോട്ടയും ചായയും, ഓക്കെ. അടുത്തത് കട്ടൻ ചായയിൽ തേങ്ങ ചെരുവി ഇട്ടിട്ട് കുടിക്കാൻ നല്ല രുചിയാണെന്ന് പറഞ്ഞിട്ട് ബിനീലിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, തേങ്ങ ഇട്ടിട്ട് ചായ കുടിക്കുക, അതും കൊള്ളാം. ഓക്കെ, ശ്രീയുടെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശ്രീ സരുൺ, മട്ട റൈസ് വിത്ത് മോർ ആൻഡ് മിക്സ്ചർ ആൻഡ് വൺ പരിപ്പ് വട. ഞാൻ ചായയല്ലേ ചോദിച്ചേ കുട്ടിരാമ, താങ്കളോട് ഇപ്പം ഞാൻ മോരാണോ ചോദിച്ചത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ചായ വിത്ത് പൂരി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ അടുത്ത മെസ്സേജ്, ഇതെന്താണ് പൂരി എന്നാണ് ഉദ്ദേശിച്ചത്, എന്തോ വറുത്തത് പ്ലസ് ചായ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഇതാണ് ഇഷ്ടമുള്ള സംഭവമാണ് ഈ ചായയും ഗീ റൈസും എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പപ്പടവട കട്ടൻ ചായ, പപ്പടവട, ആഹാ അത് കൊള്ളാലോ. എന്തൊക്കെ പേരുകളാണല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്, പല പല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടൻ ചായ അരി വറുത്തത്, അതിൽ തേങ്ങ ചിരകി ഇടുക. അത് കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, അതും ഈ പറഞ്ഞ പോലെ കുറേ പേര് ട്രൈ ചെയ്യുന്നതാണ്. കൃഷ്ണൻ്റെ ആണ് കുറച്ച് മുമ്പ് വന്ന മെസ്സേജ്. കുത്തരി വറുത്തതും തേങ്ങയും പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ചായ ഒഴിച്ച് കഴിക്കണം എന്ന് പറഞ്ഞ ഫിറോസിൻ്റെ മെസ്സേജ് ഉണ്ട്. കടക്ക് കുറച്ച് ക്രിസ്പി ആയിരിക്കും. ഓ അങ്ങനെയാണോ, കടകുന്നാണോ കടക്കുന്നാണോ, എന്തായാലും ആ ഒരു പൊറോട്ടയ്ക്ക് ക്രിസ്പിനെസ് കൂടുതലായിരിക്കും അല്ലേ. താങ്ക് യു സോ മച്ച് ജെഫിൻ ഫോർ ലെറ്റിംഗ് മീ നോ. ചായ പ്ലസ് പഴംപൊരി, പഴംപൊരി ചായയിൽ മുക്കി കഴിക്കാറുണ്ടോ ആരെങ്കിലും, അത് കൊള്ളാം. കട്ടൻ ചായയിൽ മിക്സ്ചറിൽ മിക്സ്ചർ ഇട്ട് കുടിക്കുക. ഓക്കെ, ഈ മിക്സ്ചറാണ് ഇന്ന് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ബിബിൻ കോട്ടയത്തിൻ്റെ മെസ്സേജ്, അതെ അതെ അതെ, നിന്നോട് ഞാൻ ചായ ചോദിച്ചോ എന്നുള്ളത് ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചായ ഒഴിച്ച് ബാക്കി എല്ലാം പറഞ്ഞു. ഇതിനിടയിൽ ഒരു പൂരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂരി പ്ലസ് ചായ എന്ന് പറഞ്ഞിട്ട്, കടക്ക് എന്നാണ് അല്ലേ. ശരി ശരി, താങ്ക് യു സോ മച്ച് അമീൻ. അത് മലയാളത്തിൽ എഴുതുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ, കാരണം ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ കടകുന്ന് വായിക്കണോ കടക്കുന്ന് വായിക്കണോ എന്നറിയില്ല, അതാണ് പ്രശ്നം. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാണ്. ശ്രുതി ഹസൻ പാടിയ പാട്ട് ടഗ് ലൈഫിൽ നിന്നും. പാട്ട് കേട്ടിരുന്നോളൂ, തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. നമ്മുടെ സുനോ കുക്ക് ബുക്ക് ആണ് ഇപ്പം ദാ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുനോ കുക്ക് ബുക്കിലൂടെ. പുട്ടിൽ ചായ ഒഴിച്ച് കഴിക്കുന്ന കാര്യമൊക്കെ അൻഫലെ ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പുട്ടിൽ ചായ ഒഴിച്ച് കഴിക്കുന്ന കാര്യമൊക്കെ അൻഫലെ ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്. This is the last dance.
3: One last dance. This is the last dance.
1: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ.
4: You're listening to Radio Suno 91.7 K.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞു 9 മിനിറ്റ്. തീരുന്നില്ലല്ലോ, തീരുന്നില്ലല്ലോ സുനോ കുക്ക്ബുക്ക്. ഇവിടെ തീരുന്നില്ലല്ലോ
2: സുനോ കുക്ക്ബുക്ക്.
1: സംഭവം ഈ പറഞ്ഞ പോലെ കുറച്ച് നേരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പൂരി എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പൂരം വറുത്തത് ചായ. സംഭവം നമ്മൾ അവിലോസ് പൊടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പൂരം വറുത്തതെന്നാണ് ചില സ്ഥലത്തേക്ക് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അയച്ചത്. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം, അരി പൊടിച്ചതായിരിക്കാം. എന്തായാലും അതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത വേറൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് കുറച്ച് മുമ്പ് അയച്ചതിനകത്ത് ഇതില്ലേ നമ്മുടെ എന്തായാലും പറയുക, പഫ്ഡ് റൈസ് അല്ലെങ്കിൽ എന്നെന്താ പറയുക, പൊരി. യെസ്, പൊരി പൊരി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ പൊരിയുടെ കൂടെ കഴിക്കുന്ന കാര്യം ഇവിടെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. അച്ചപ്പം പൊടിച്ചത്, അതിലേക്ക് കട്ടൻ ചായ ഒഴിച്ചിട്ട് എൻ ജമ്പോ പൊളിയാണെന്ന് പറഞ്ഞിട്ട്. ശരിയാട്ടോ, അച്ചപ്പം മാത്രമല്ല കുഴലപ്പം പൊട്ടിച്ചതിനകത്തും ഭയങ്കര ടേസ്റ്റാണ്. അരി വറുത്തതും തേങ്ങയും ചായയിലേക്ക് ഇട്ട് കുടിക്കണം. സോറി, ക്ലാസ്സിലെത്താൻ ഇത്തിരി വൈകിപ്പോയി. അതാണ്, അവിൽ പൂരം എന്നിവയിൽ ടീ ഒഴിച്ച് കഴിച്ചാൽ സൂപ്പറാണ്. പുട്ടിൽ ചായ ഒഴിച്ച് കഴിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോഴാണ് മെസ്സേജ് അയച്ചത്. അൻഫൽ, ചായയിൽ അച്ചപ്പം പൊടിച്ചതിട്ട് കഴിക്കണം. കുഴലപ്പം, അതാ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുഴലപ്പത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാണത്, ഞാൻ ഓർത്തില്ലടോ. ഇഡ്ഡലി, ഉപ്പുമാവ്, ചായയും അരി അരിമുറുക്ക് ചായയും ചപ്പാത്തി ചായയും ചപ്പാത്തി ചായയോ ഓഹോ കുഴലപ്പം ചായയും അത് ഓക്കെ. പ്രഭു മാടമ്പിക്കാട്ടലിൻ്റെ വക മെസ്സേജസ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചായപ്പരിപാടി ഇവിടെ നിർത്തിയിട്ടോ. ചായയുടെ കൂടെ നമ്മളങ്ങനെ ഒരു ശശി തരൂറിൻ്റെ ഒരു പോസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഒരു റീട്വീറ്റിൽ നിന്നും തുടങ്ങിയ കോമ്പിനേഷൻസാണ്. അതിപ്പം എനിക്കറിയാൻ മേലാത്ത അത്രയും അധികം സാധനങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞു തന്നത്. ഇത്രയധികം മെസ്സേജസ് ഇതിലേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയധികം കോമ്പിനേഷൻസ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ എത്ര മെസ്സേജ് വായിച്ചിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് ഒരു 20. ഓ, ചില ആൾക്കാരുടെ വോയിസ് നോട്ട് ഞാൻ പ്ലേ ചെയ്യാൻ മറന്നുപോയിട്ടോ. സോറി, ഐ എം റിയലി റിയലി സോറി അളിയ. കുറച്ച് പേര് ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നവാഫോ, എന്താണ് പേര്, നവാഫ് എന്നാണോ? ഓ, നവാഫ്, നവാഫിൻ്റെ W ആയിരുന്നില്ലേ അത്? ഇപ്പം മനസ്സിലായി. നവാഫിൻ്റെ ഒരു വീഡിയോയും വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറയുന്നത് കറക്റ്റായിട്ട് മെസ്സേജ് വായിക്കുന്നതിൻ്റെ ഓഡിയോ എടുത്ത് അയച്ചിരിക്കുകയാണ്. അപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും വേണ്ടിയിട്ട്, നവാഫ്, പ്രഭു മാടമ്പിക്കാട്ടിൽ, അൽമീൻ, അൻഫൽ, സജീർ, അംന, റിനീഷ്, ആർ കെ, ബിബിൻ, റൌഫ്, ഷഹ, ജിതിൻ, പിന്നെ ഒരു ഹിന്ദിയിലൊരു പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെഫിൻ, ഫിറോസ്, സാ, കൃഷ്ണ, ഷിഹാസ്, ശ്രീസരുൺ, ബിനിൽ.

കൊഞ്ച് കഷ്ടമായി ഇറുക്കും. ഇതെന്തായിരുന്നു ഈശ്വരാ ലെറ്റർ, മറന്നുപോയല്ലോ. ഇത് ഇത് ഷായാണോ? അയ്യോ, എനിക്ക് ഹിന്ദി വായിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് പരിശ്രമിക്കട്ടെ. വെയിറ്റ് ചെയ്യൂ കേട്ടോ.

Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. മനം നിറയ്ക്കുന്ന ബിരിയാണി.

വെൽക്കം ബാക്ക്, വെൽക്കം ബാക്ക്. ഇതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അതായത് എത്ര പേരുണ്ടെന്ന് അറിയില്ല, ഫലാഫൽ ഇഷ്ടമുള്ള ആൾക്കാർ. ഫലാഫൽ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിച്ച് ഇൻ ഫൈബർ ആണ്, റിച്ച് ഇൻ അതുപോലെ തന്നെ നമ്മുടെ വിറ്റമിൻസ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ ആണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെതായ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഫലാഫൽ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെസ്റ്റായിട്ടുള്ളൊരു ഫലാഫൽ ഞാൻ കഴിച്ചു തന്നെ. ഞാൻ ലേറ്റായി പോയതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് ഞാൻ ഇതുവരെ അവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വുഡൻ ബേക്കറിയിലെ ഫലാഫൽ, അവിടെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ എനിക്ക് വേണ്ടത് യുവർ സജഷൻസ്, ലൈക്ക് ഖത്തറിലെ ബെസ്റ്റ് ഫലാഫൽ എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അതുകൂടി മെസ്സേജ് അയച്ചോളൂ. അതുപോലെ തന്നെ എന്താ, ഓ എന്റെ പൊന്നോ ഫലാഫൽ പൊളിയല്ലേ ആബിദ്, അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല ഫലാഫൽ ഫാൻസ് ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഓ ഫലാഫൽ അത് വെജല്ലേ വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അടിപൊളി സംഭവമാണ്, ട്രൈ ചെയ്ത് നോക്കിയാൽ സൂപ്പർ സംഭവമാണ്. എന്തായാലും ഇന്നലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിപ്പം ജസ്റ്റ് വെറുതെ കഴിക്കുന്നതാണെങ്കിലും അതിപ്പം സാൻഡ്വിച്ച് പോലെ ആക്കി കഴിക്കുന്നതാണെങ്കിലും അടിപൊളിയായിരുന്നു. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ പറയൂ. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരൂ. എനിക്കിനി എന്തായാലും ചില സജഷൻസ് ഒക്കെ പറഞ്ഞു തരാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സ്കിൻ അല്ലെങ്കിൽ ഹെയർ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ബേസ്ഡ് അതോ യുനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കൂലിയിലെ പാട്ട് കേട്ടിരിക്കാം. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് സ്റ്റേഷൻ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Manam nirakkunna biryaniyum, special dinner itemsum, oppam vishalamaya family dining spaceumayi BMR Parva Village.
2: നമസ്കാരം, ഞാൻ സന്തോഷ് കിഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

0: delivery.
1: കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമിയാണ് കൂടിയുള്ളത് എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്രിയും ബെയ്റൂത്ത് റെസ്റ്റോറന്റും ഒക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ് ഫലാഫിൽ ബിലോങ്സ് ടു പരിപ്പുവട ഫാമിലി യമ്മി എന്ന് പറഞ്ഞിട്ട് കാർത്തികേന്റെ മെസ്സേജ് ആണ്. അത് ശരിയാട്ടോ, പരിപ്പുവട ഫാമിലിയിലേക്ക് വരുന്ന ഒരാൾ തന്നെയാണ് ആള്. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനിടയിൽ ഫലാഫിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. അത് മാത്രമായിട്ട് വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷേ സൗദിയിൽ കിട്ടിയതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉള്ളത് അത് അവിടുത്തെ വേറൊരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഹാരിസ്. പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് അത് ചില സ്ഥലത്തെ ഭയങ്കര ടേസ്റ്റ് ആണ്. പിന്നെ ആബിന്ദവന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓഹോ, ആബിദ് ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, മുടിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും. പക്ഷെ നമുക്കിപ്പോൾ മുടിയല്ല, കുറച്ച് ഡ്രൈ സ്കിൻ ആകുന്നുണ്ടാവും കുറേ പേർക്ക്. അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹാക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. സോ ബേസിക്കലി ഇത് വീട്ടിലിപ്പം ഓട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണ്. ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ എപ്പോഴും ജസ്റ്റ് ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം നല്ല ഫൈൻലി ഗ്രൗണ്ട് ആയിട്ടുള്ള ഓട്സ് എടുക്കണം. അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബേസിക്കലി കുറച്ച് പാലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പാലൊഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും മിക്സിയിലോട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്തൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സോഫ്റ്റ്നെസ് കിട്ടും, ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടും. പിന്നെ കോക്കനട്ട് ഓയിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇട്ടോ, നോർമൽ മറ്റേ വെളിച്ചെണ്ണയല്ല, വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ എടുത്തിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് ഒന്ന് സ്കിന്നിൽ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ നല്ലതാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അഫ്കോഴ്സ് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്നുള്ള ചില ട്രിക്സ് ആൻഡ് ജസ്റ്റ് ഹാക്കുകൾ മാത്രമാണ് പറയുന്നത്. അത് പറയുമ്പോഴേക്കും ഇവിടെ കുറച്ചധികം റെസിപ്പീസും പറയാനായിട്ടുണ്ട്. റെസിപ്പിയിലേക്ക് കടക്കേണ്ട സമയം തന്നെയാണ്. എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്, കാരണം കറക്റ്റ് ടേസ്റ്റ് ഓഫ് ദി അവർ പറയാതെ എങ്ങനെ ഞാൻ പോകും?
0: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
1: അപ്പൊ ബേസിക്കലി ഇത് നമ്മളുടെ ഈ ഒരു ബിരിയാണി മക്കാനിയിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കഴിക്കുക, സൂപ്പറായിട്ടുള്ള ബിരിയാണിയൊക്കെ കിട്ടും. അതെല്ലാം ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഫലാഫിൽ കഴിക്കണം എന്നാണ് ആഗ്രഹം. ഇന്ന് വൈകുന്നേരം ഫലാഫിൽ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടല, ഈ പറഞ്ഞ പോലെ ചിക്ക് പീസ് കേട്ടോ, ഒരു കപ്പ് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റും, നാളത്തേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. സവാള വേണം ഒരെണ്ണം, അതുപോലെ വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്താൽ നല്ലത്, മല്ലിയില ഒരു 1/2 കപ്പ്, അതുപോലെ പുതിനയില വേണം 1/4 കപ്പ്, അതുപോലെ ജീരകം, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുരുമുളക് കുറച്ചൊന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എണ്ണ ഇത്രയാണ് നമുക്ക് വേണ്ടത്. സോ ബേസിക്കലി ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കടല വെള്ളത്തിൽ ആ ഒരു നമ്മൾ കുറച്ച് നേരം ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചല്ലോ, അത് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഈ പറഞ്ഞ കടലയും സവാളയും വെളുത്തുള്ളിയും മല്ലിയിലയും പുതിനയിലയും ജീരകവും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എന്നിവ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ നല്ല തരിയോടെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. തരി വേണം, തരിയാണ് മസ്റ്റ്. ഇതിലേക്കാണ് കുറച്ച് ബേക്കിംഗ് പൗഡർ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഒരു മിശ്രിതത്തിലേക്ക് ഒരു ഈ പറഞ്ഞ പോലെ ബാക്കി വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ശേഷം ചെറിയൊരു പാത്രം, അതിപ്പം ഉരുളിയാണെങ്കിലും ചീനച്ചട്ടിയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല, അതിലേക്ക് ചൂടായ എണ്ണയിലേക്കാണ് ഇതിൽ നിന്നും ഓരോന്നും ആ ഷേപ്പ് ഫലാഫലിൻ്റെ ഷേപ്പിലെടുത്തിട്ട് റൗണ്ട് റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത്. അതിപ്പോൾ റൗണ്ടിലിരിക്കുന്നതുണ്ട്, കുറച്ചൊരു ഓവൽ ഷേപ്പിലിരിക്കുന്നതുണ്ട്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹുമൂസിൻ്റെ കൂടെ തഹീനയുടെ കൂടെ ഒക്കെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഇന്നത്തെ ഫലാഫൽ റെസിപ്പി ഇഷ്ടപ്പെട്ടോ?
0: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
1: ഷോ ഫലാഫൽ റെസിപ്പി പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നില്ലേ, ഹഹഹഹാ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാൾ. അതെ അതെ അതെ, ചില സമയത്ത് അങ്ങനെയാണ്, ചില ഐറ്റംസ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പറയുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. അത് പറഞ്ഞപ്പോഴാ ഈ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ പരിപ്പുവട ഉണ്ടാക്കുന്നത് ഇതേപോലെയൊക്കെ തന്നെയാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നോക്കിയിട്ട് പറയണേ. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് നേരെ അടുത്തൊരു പാട്ടും കൂടി വെച്ചിട്ട് എനിക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചാച്ചാ ബൈ ബൈ പറഞ്ഞ് ഞാൻ പോകുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും മാച്ചിനി മാഷബിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ, നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കർ ആയ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന

0: ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
1: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
0: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഐ ആം കമിംഗ് ടു സേവ് മലയാളം സിനിമ.
2: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
3: Matinee Classics.
4: Matinee Classics.

0: Hi everyone, this is Hari Charan here.
1: You're listening to
0: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: You are listening to

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: സുനോ അപ്ഡേറ്റ്സ്.
4: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ.
5: ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ വരുന്നു. ഇത് മൂന്നാം പതിപ്പാണ്. ജൂൺ 18 ആരംഭിച്ച് 27 തീയതി വരെ സൂക്ക് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ നടക്കുക. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് സമയം. ഔക്കാഫിന് ISO അംഗീകാരം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റിനുള്ള അന്താരാഷ്ട്ര ISO സർട്ടിഫിക്കേഷനാണ് സ്വന്തമാക്കിയത്. ഇനി വരുന്നത് ചൂടേറിയ ദിനങ്ങൾ. വേനൽക്കാലത്തെ ഏറ്റവും കടുത്ത കാലാവസ്ഥയുടെ ആരംഭമായി കണക്കാക്കുന്ന അൽ തുറയ നക്ഷത്ര സമൂഹം ഉദിച്ചു. ഈ കാലയളവിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയും ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുകയും ചെയ്യും. 13 ദിവസത്തോളമാണ് ഇത് നീണ്ടു നിൽക്കുക.

സിനിമാ വിശേഷങ്ങളുടെ സമയമാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജോസഫ് ചെല്ലയ്യ ഡാനിയൽ എന്ന ജെ സി ഡാനിയൽ, അദ്ദേഹത്തിൽ നിന്നാണ് നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1928 ആദ്യം പ്രദർശനം നടത്തിയ അദ്ദേഹത്തിന്റെ വിഗത കുമാരൻ എന്ന് പറയുന്ന സിനിമ അന്ന് വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്തതിന് കാരണം ഒരുപക്ഷെ അതൊരു നിശബ്ദ ചിത്രമായിരുന്നത് കൊണ്ടാകാം. പകരം 1938 റിലീസ് ചെയ്തൊരു മൂവി ഉണ്ടായിരുന്നു, ബാലൻ. അത് ആദ്യ മലയാള സിനിമയായിട്ട് മാറ്റപ്പെടുന്നു. പിന്നീട് 1950 പുറത്തിറങ്ങിയ ഒരു സിനിമ ഉണ്ടായിരുന്നു, നല്ല തങ്ക എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയാണ് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് വിളിക്കപ്പെടുന്നത്. മലയാളത്തിലെ 6-ാമത്തെ സിനിമയായിരുന്നു നല്ല തങ്ക. അക്കാലത്തെ സിനിമകളെല്ലാം തിരുവിതാംകൂർ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1949 ആദ്യത്തെ ഏറ്റവും മികച്ച ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ആലപ്പുഴയിൽ കുഞ്ചാക്കോ ഉദയ സ്റ്റുഡിയോ ആരംഭിക്കുന്നു. അങ്ങനെ അക്കാലത്തെ മികച്ച സിനിമകൾ മിക്കതും ഉദയായിൽ ചിത്രീകരിക്കുന്നു. അങ്ങനെ ആ ഒരു ചരിത്രം പറഞ്ഞു വരുന്ന സമയത്ത് ഒരു ചെറിയ ചോദ്യം, ഗൾഫിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ഏതായിരിക്കും? അതിന്റെ പിന്നിലെ ഒരു ചരിത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
3: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
4: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
3: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: I'm coming to save മലയാളം സിനിമ.
6: Distributed by Homescreen Entertainment and online streaming partner SimplySouth.tv.
7: This is Matinee Masha, only on
8: Radio Suno 91.7 FM.
9: Brought to you by
10: Safari, world-class shopping experience, Doha, Qatar.
11: And
12: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Naseem Surgical and Medical Center.
5: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസൽ. ഞാനൊരു മോണരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന, മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
4: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.
6: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
4: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ

0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. മലയാള സിനിമയുടെ ചരിത്ര വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചൊരു ചെറിയ കാര്യമുണ്ടായിരുന്നു, ഗൾഫിൽ ഷൂട്ട് ചെയ്ത ആദ്യ മലയാള സിനിമ ഏതായിരിക്കും? കടൽ കടന്ന് ഗോഫർ ഖാനിലും ഷാർജയിലും ദുബായിലും ചിത്രീകരിച്ച ആദ്യ സിനിമയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. 1979 ചിത്രീകരിച്ച് 1980 ഈ ചിത്രം പ്രദർശനത്തിനായിട്ട് എത്തുന്നു. പ്രവാസിയായിരുന്ന VBK മേനോൻ മറുനാടൻ മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. ആ സിനിമയുടെ ഒരു ആത്മാവെന്ന് പറയുന്നത് MT വാസുദേവൻ നായർ ആയിരുന്നു കേട്ടോ. സിനിമയുടെ രചനയും അവതരണവും ഒക്കെ MT തന്നെയായിരുന്നു. സംവിധാനം ചെയ്തത് M ആസാദ് ആയിരുന്നു. ഈ സിനിമയ്ക്ക് മുൻപ് ശോഭന പരമേശ്വരൻ നായരും നടൻ പ്രേം നവാസും ചേർന്ന് വെള്ളക്കുതിര എന്ന് പറയുന്നൊരു സിനിമ ദുബായിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്ലാൻ അന്ന് നടക്കാതെ പോയി. അങ്ങനെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് ഗൾഫിൽ ആദ്യമായി ചിത്രീകരിച്ച സിനിമയായിട്ട് മാറുന്നത്. ആ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് മമ്മൂക്കയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിനയ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ചിത്രം കൂടിയാണിത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ആദ്യ ചിത്രം.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ഒരേയൊരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on
4: Urido TV channel number 911.
5: Adi, ende birthday celebration enda chelavu ende?
6: Samsamindu mandi mandi.
7: Uff, aage sad aanu mone.
8: Samsamindu mandi kaicha theerana prashname ippa ninakkollu. Appa engena? Poyalo.
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
9: Joy Alukas 917 evenings
10: presented by Joy Alukas, world's favorite jeweler.
11: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
12: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
13: in association with
14: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
15: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
16: Daiso, let's make every outing unforgettable.
17: And
18: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഗൾഫിൽ ചിത്രീകരിച്ച വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ആ സിനിമ ഞാനിപ്പോ യൂട്യൂബിലൊന്ന് കണ്ടു നോക്കുമായിരുന്നു കേട്ടോ. അക്കാലത്തെ ഗൾഫ് ജീവിതം എന്തായിരുന്നു എന്നുള്ളത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ.
4: ബഹളമില്ലാത്ത ഒരു മിനിറ്റ് സമയമുണ്ട്, അതിന് ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുക്കണം. അതിലും സൗകര്യമാണെങ്കിൽ ഒരു വില്ല, പാട്ടും കളിയൊക്കെ നടന്നോട്ടെ. എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യണ്ട.
5: രാജ എന്താ,
4: ഒന്നുമില്ല, അധികം ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു പോയി. എന്റെ തെറ്റ്.
5: പഹയന്മാരുടെ അടുത്ത് എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാവോ, പകൽ മുഖം പണിയെടുത്തിട്ട് ഈ രാത്രി ആകുമ്പോഴെങ്കിലും കിടന്നൊന്ന് ഉറങ്ങണോ വേണ്ടിയോ.
3: ഇങ്ങനെ ഗൾഫ് ജീവിതത്തില് നമ്മൾ കാണുന്ന പല കാഴ്ചകളും ഈ സിനിമയിൽ കാണാൻ പറ്റും കേട്ടോ. അക്കാലത്ത് അതൊക്കെ അവർ ചിത്രീകരിച്ചിരുന്നു എന്നുള്ളതാണ്. സുകുമാരൻ എന്ന താരത്തിന്റെ തിരക്കേറിയ അഭിനയ ജീവിതത്തിന്റെ തുടക്ക കാലമായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ചിത്രീകരണ കാലം. സിനിമയുടെ കഥ എങ്ങനെയായിരുന്നു? വീട്ടിലെ കഠിനമായ ദാരിദ്ര്യത്തിൽ നിന്നും ജോലി തേടി ദുബായിലെത്തി സമ്പന്നനായ രാജഗോപാല മേനോൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ളത്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുകുമാരനായിരുന്നു. ആ കഥാപാത്രം അന്ന് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഗൾഫ് എന്ന സ്വപ്നം പേര് നടക്കുന്ന ശരാശരി മലയാളിയുടെ ഒരു അന്നും ഇന്നുമുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തന്നെയായിരിക്കും ആദ്യകാല പ്രവാസത്തിന്റെ ഒരു നേർചിത്രമായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുക. അന്ന് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മലയാളികൾക്കും ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. 18 ദിവസമായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഗൾഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്. രാമചന്ദ്ര ബാബു ആയിരുന്നു ഈ സിനിമയുടെ ക്യാമറമാൻ. മൊത്തം 10 പേരായിരുന്നു അന്ന് ഈ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ദുബായിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ മലയാള സിനിമയ്ക്ക് എത്രമാത്രം വലിയ സമ്പന്നമായ ഒരു ചരിത്രമാണുള്ളത് അല്ലെ. ആ ചരിത്ര വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ മാറ്റ്നി മാഷപ്പിന്റെ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ വൈൻഡപ്പിയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കാം.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ്, ഞാൻ കമൽ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട്

0: വചനങ്ങളിലൂടെ. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നൽകുന്ന ദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

Good afternoon, good afternoon, a wonderful good afternoon to all the lovely listeners out there. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിശേഷമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഐ എം ഹിയർ വിത്ത് സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ ആ ഒരു വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ബിഫോർ ദാറ്റ് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ലെറ്റ്സ് റിഫ്രഷ് ദിസ് ആഫ്റ്റർനൂൺ ഇൻ എ ഗുഡ് പോസിറ്റീവ് വേ. ടു സ്റ്റാർട്ട് വിത്ത്, ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമയുടെ സീക്വൽ ഭാഗം ദാ പുറത്തിറങ്ങാൻ പോവുകയാണ്. ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾ വെയിറ്റ് ചെയ്ത് അറിയാനായിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും ലേറ്റസ്റ്റ് റിലീസായി എത്തുന്ന ചിത്രത്തെ പറ്റിയിട്ടുള്ള കുറേയേറെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബട്ട് ദെൻ ഏതാണ് ചിത്രം എന്ന് അറിയണമെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ്. തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഒരേ ഒരു ചിത്രമായിരിക്കും. അപ്പൊ ആ ഒരു ചിത്രം, യെസ്, ആ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സീക്വലായി ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് പങ്കുവെക്കാറുണ്ട്. അപ്പൊ ആ ഒരു വിശേഷമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ബട്ട് ദെൻ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ്. ഉഷാറായിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ വിഷസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. സദ്യമാണ് കൂടിയുള്ളത് മാറ്റണി മാഷപ്പിൽ. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിൽ എത്തിക്കാനായിട്ട് ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സൺ 91.7 FM. ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടിയുള്ളത്. നമ്മളൊക്കെ തന്നെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ, ഒരു സിനിമയുടെ വിശേഷങ്ങൾ, യെസ് ഒരുപാട് ഡീറ്റെയിൽഡോടുകൂടി തന്നെ നമുക്ക് ദേ ഇപ്പോൾ അരികിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇനി പ്ലേ ചെയ്യുന്ന ഒരു സംഭവം കേൾക്കുമ്പോൾ ഏത് ചിത്രത്തിന്റെ സീക്വലിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നമ്മുടെ ലിസണേഴ്സിനെ കിട്ടും.

0: ഈ ഒരു മ്യൂസിക് പോർഷൻ കേൾക്കുമ്പോൾ നമുക്കറിയാം ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ വെയിറ്റിംഗ് ആണ്. യെസ്, ജയിലർ 2 എന്നുള്ള സിനിമയുടെ വിശേഷങ്ങൾ തന്നെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി വേഷമിടുന്ന പുതിയ ചിത്രമാണ് ജയിലർ 2. സീക്വലായി എത്തുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജയിലർ 2 എന്നുള്ള ചിത്രം പാലക്കാട് ഭാഗത്ത് ആദ്യഘട്ടമൊക്കെ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോടും ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിന്റെ പ്രിയ നടൻ സുരാജ് വെഞ്ഞാറമൂടും രജനികാന്തിനൊപ്പം കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്ന ചിത്രമാണ് ജയിലർ 2. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ജയിലർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി എത്തുന്ന ജയിലർ 2 മുത്തുവെയിൽ എന്നുള്ള ആ ഒരു ക്യാരക്ടർ, മുത്തുവെയിൽ പാണ്ഡ്യൻ എന്ന ക്യാരക്ടറാണ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, 2023 ചിത്രത്തിന്റെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. ആഗോള ബോക്സ് ഓഫീസിൽ 600 കോടിയിലേറെയാണ് ആദ്യ ഭാഗം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സെക്കൻഡ് പാർട്ടിന്റെ ആവേശം കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. ജയിലർ 2 എന്ന ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സോണ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി.
1: ഹുക്കും ടൈഗർ കാ ഹുക്കും.

0: टाइगर का हुक्म अर्थमयता राजा.
1: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ബോക്സ് ഓഫീസിൽ 600 crore+ കളക്ട് ചെയ്ത ഒരു ചിത്രം. ആ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇസ് ടു ദി നെക്സ്റ്റ് ലെവൽ. യെസ്, ജയിലർ 2 എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സീക്വലിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. മാറ്റണി മാഷപ്പിന്റെ ടൈം സന്ദീപാണ് കൂടിയുള്ളത്. ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. അങ്ങനെ ദേ ഒരു ഫുൾ സ്റ്റോപ്പ് ആണോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീസ് ഡേറ്റിൽ കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചിത്രം ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. സൺ പിക്ചേഴ്സ് ആദ്യം തന്നെ അനൗൺസ് ചെയ്തിരുന്ന ഡേറ്റ് June 12, 2026 ആയിരുന്നു തിയേറ്റർ റിലീസിന്. ബട്ട് ദെൻ പൊട്ടൻഷ്യലി ഇതിലൊരു ഷിഫ്റ്റ് വരാനുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഇറ്റ് കുഡ് ബി ഒരു സെപ്റ്റംബർ റിലീസ് അല്ലെങ്കിൽ ഒരു ദിവാലി റിലീസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. കാരണം ദിവാലി ഫെസ്റ്റിവൽ വിൻഡോ കിടക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ എക്സ്പെക്ട് ചെയ്യാം. ഡേറ്റിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെന്നുള്ളതും അറിയുന്നുണ്ട്. ഹൈലി ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചിത്രത്തിന്റെ ആ ഒരു ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഈ ഒരു സിനിമ ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. കാരണം അത്രമാത്രം ഗംഭീരായിട്ടുള്ള സിനിമയും അതിന്റെ മ്യൂസിക് ആണെങ്കിലും ആൻഡ് ദ പെർഫോമൻസ് അയ്യോ വേറെ ലെവൽ, നെക്സ്റ്റ് ലെവൽ. സോ ലെറ്റ്സ് വെയിറ്റ്. June 12 ഇനിയിപ്പോ ദിവാലി വരെ വെയിറ്റ് ചെയ്യണമെങ്കിലും വി ക്യാൻ വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ്. സിനിമ വേൾഡിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. റേഡിയോ സുനോ 91.7.

0: റേഡിയോ സുനോ 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനർ 91.7 FM ബാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിങ്ങളുടെ കൂടെ വരുമ്പോൾ ജയിലർ 2 വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി തമിഴ് സിനിമ തന്നെ മറ്റൊരു മൂവി വിച്ച് ഇസ് ഹാവിംഗ് എ OTT റിലീസ് ചെയ്ത് വരുന്ന June 12. സോ കാണാത്തവരുണ്ടെങ്കിൽ കറുപ്പ് എന്ന സിനിമ കാണാനായിട്ട് ജസ്റ്റ് സൈൻ ഇൻ ടു ആമസോൺ പ്രൈം വീഡിയോ. June 12 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സൂര്യ ആൻഡ് ഓൾസോ തൃഷ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ഒരു മാസീവ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദി OTT റിലീസ് ആയിട്ട് കൂടി വരാൻ പോകുന്നത്. ഇത് കൂടാണ്ട് ഇപ്പോൾ OTTയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഭയങ്കരമായിട്ട് തന്നെ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സിനിമയാണ് കര എന്നുള്ള ഒരു സിനിമ. ധനുഷ്, മമിത ബൈജു, സുരാജ് വെഞ്ഞാറമ്മൂട്, ജയറാം ഒക്കെ ചേർന്ന് ഏറ്റവും മനോഹരമായിട്ട് അഭിനയിച്ച ഒരു സിനിമ. അതിന്റെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതാ ഈ ഒരു ടൈമിൽ വരുന്നത്. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇങ്ങനെ ഹൈപ്പിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ ഹൈലി വാച്ച്ഡ് മൂവി എന്നുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് കുറച്ച് മുന്നേ ഇറങ്ങിയ സിനിമയാണെങ്കിലും ആ ഒരു കാര്യം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണെന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മെയ് തൊട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ഇപ്പോഴും നമുക്ക് ചിത്രം കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഇൻഫർമേഷനാണ് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങൾ, സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിനി മാഷപ്പിൽ കേട്ടുമുട്ടാം. ഇന്നത്തെ ദിവസം ഇനി ഞാൻ ഈവനിങ് എത്തതായിരിക്കും 917 ഈവനിങ്സിൽ. ആൻഡ് റൈറ്റ് നൗ അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട്. See you all. Take care. Bye-bye.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7 FM.
1: കേട്ടി കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ.
4: ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ വരുന്നു. ഇത് 3rd പതിപ്പാണ്. June 18 ആരംഭിച്ച് 27th വരെ സൂക്ക് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിലാണ് ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ നടക്കുക. വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയാണ് സമയം. ഔക്കാഫിന് ISO അംഗീകാരം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റിനുള്ള അന്താരാഷ്ട്ര ISO സർട്ടിഫിക്കേഷനാണ് സ്വന്തമാക്കിയത്. ഇനി വരുന്നത് ചൂടേറിയ ദിനങ്ങൾ. വേനൽക്കാലത്തെ ഏറ്റവും കടുത്ത കാലാവസ്ഥയുടെ ആരംഭമായി കണക്കാക്കുന്ന അൽ തുറയ്യ നക്ഷത്ര സമൂഹം ഉദിച്ചു. ഈ കാലയളവിൽ കടുത്ത ചൂട് അനുഭവപ്പെടുകയും ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുകയും ചെയ്യും. 13 ഇത് നീണ്ടു നിൽക്കുക.
2: സുനോ അപ്ഡേറ്റ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും. ഒരു നല്ലൊരു ഈവനിംഗ് തന്നെ വിഷ് ചെയ്തുകൊണ്ട് മാറ്റിനി മാഷപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അഷ്ടവിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് സിനിമകളുണ്ട്. സിനിമകൾ കാണാനൊക്കെ ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടായി മാറ്റി വെക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിനിടയിൽ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അതായത് ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ എന്നാൽ പോലും ചില സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ബ്രിഞ്ച് വാച്ച് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി തന്നെ അതിന് വേണ്ടി നമ്മൾ സമയം കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാരായിരിക്കും എന്നാലും നിനക്ക് ഇതിനൊക്കെ ഇടയിൽ എങ്ങനെ പറ്റുന്നു, സാധിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചൊരു ചോദ്യം തന്നെയാണത്. കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സമയം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സിനിമ കാണുക പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചിലപ്പോൾ ഏതെങ്കിലും ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഗ്രോസറിയുടെ മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കോഫി ഓർഡർ ചെയ്തിട്ടൊക്കെ തന്നെ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് അത് കിട്ടാൻ, കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയത്ത് പോലും ചിലപ്പോൾ എനിക്ക് സിനിമ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വാച്ച് ചെയ്യുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാവും. അതിന് സത്യത്തിൽ പറയുക തന്നെ ചിലപ്പോൾ ബിഞ്ച് വാച്ച് എന്നായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോർട്ട് ഷോർട്ട് ഇതായിട്ട് നമ്മൾ ഇടയ്ക്കായിട്ട് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് തന്നെ പല രീതിയിൽ റാപ്പിഡായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒ ടി ടി ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളും കൂടിയാണ്. സോ നിങ്ങളിപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സീരീസ് ഉണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞു തരണേ. ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് ഓക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുക, ഏതാണ് ആ സീരീസ് അല്ലെങ്കിൽ ഏതാണ് ആ സിനിമയെന്ന്. 5000917 ലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി. നേരെ നമ്മൾ അടുത്തൊരു പാട്ട് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഗെയിമിലേക്ക് കടക്കുന്നതായിരിക്കും.

മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. റേഡിയോ സുനോ 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
5: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: This is Matinee Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം നടന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ എൻ്റെ പേര് ഫാത്തിമ, ഞങ്ങളുടെ വണ്ടിയിൽ ബ്ലൂടൂത്ത് ഒന്നുമില്ല, ഞങ്ങൾ റേഡിയോ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സോങ് പ്ലേ ചെയ്ത് തരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട്, കിഴക്ക് പൂക്കം സോങ് ആണ്, അൻവറിൽ നിന്നും ദമാമിൽ നിന്നാണ് നഫീസയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇതേ പാട്ട് ചോദിച്ചുകൊണ്ട് നിയാല എന്ന് പറയുന്ന ഒരാളും ഈ പറഞ്ഞ സൗദി ദമാമിൽ നിന്നും മെസ്സേജ്, എനിക്ക് തോന്നുന്നു ഒരേ വണ്ടിയിൽ പോകുന്ന രണ്ട് പേരാണെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നിയാലയ്ക്കും നഫീസയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൽബിലെത്തി എന്ന് പറഞ്ഞ സിനിമയിൽ അൻവർ സിനിമയിലെ പാട്ട് വെച്ച് കൊടുത്തത്. ഇന്നലെ നമ്മൾ ഇതേ സമയം പ്ലേ ചെയ്തതാണെങ്കിൽ പോലും ഞാൻ വെച്ച് പാവങ്ങൾ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്ലേ ചെയ്ത് കൊടുത്തത്. അപ്പോഴേക്കും ഇവിടെ പാട്ട് പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എൻ്റെ പൊന്നു ചിച്ചോ ഒന്നാ പാട്ട് വെച്ച് തരുമോ തരുമോ എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് അവർക്ക് നമ്പർ മാറിപ്പോയി. റേഡിയോ സിനോ 87.6 പകരം റേഡിയോ സിനോ 91.6 വന്നിട്ട് മെസ്സേജ് അയച്ചു. ഐ കെൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ്. ബട്ട് എന്തായാലും ഞാൻ പറയാം, ഞാൻ ചിച്ചുവിനോട് എന്തായാലും പറയുന്നതായിരിക്കും. അവരിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ ചിച്ചുവിനോട് പറയട്ടെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. നേരെ നമ്മളുടെ ഗെയിം ടൈമിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഗെയിം ടൈമിൽ ഇന്നത്തെ ആ ഒരു ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനിങ്ങനെ ഓരോ പാട്ടുകൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വയ്ക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടിനകത്ത് ഏതാണ് അതിൻ്റെ മ്യൂസിക് ഡിറക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ അറിയാവുന്ന പാട്ടുകളായിരിക്കും, അതിൻ്റെ മ്യൂസിക് ഡിറക്ടർ ആരാണെന്ന് ഗസ് ചെയ്യുക. ദാറ്റ് ഈസ് അവർ ടുഡേയ്സ് ഗെയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം ഡയൽ ചെയ്തോ 444-9417 444-9417. ആ അടിപൊളി ബെസ്റ്റ് തൊട്ട് സിറാജിൻ്റെ മെസ്സേജ്. പ്ലീസ് ചിച്ചുവിൻ്റെ നമ്പർ അയക്കുമെന്ന് ഉറപ്പായിട്ട് ഞാൻ ചിച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവർക്കും ഞാനൊന്ന് മെസ്സേജ് അയക്കട്ടെ, അവരെന്തായാലും ഞാൻ പറയുന്നത് കേൾക്കില്ലല്ലോ. ആ അതിനിടയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നേരെ വിളിച്ചോളൂ, ഇപ്പം തന്നെ ഡയൽ ചെയ്തോളൂ. ഞാൻ ഈസി സോങ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരാൾക്ക് രണ്ടോ മൂന്നോ പാട്ടുകൾ കിട്ടും, ജസ്റ്റ് ഒരു 20 seconds ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേഗം തന്നെ വിളിക്കാം 444-9417. അതിൻ്റെ മ്യൂസിക് ഡിറക്ടർ ആരാണെന്ന് പറഞ്ഞ് ഇന്നത്തെ ഗെയിമിലെ വിജയികളാകാൻ പറ്റുമോ, ഗിഫ്റ്റ് കിട്ടാൻ പറ്റുമോ എന്നൊക്കെ ഡയൽ ചെയ്തോളൂ. എന്നിട്ട് നോക്കിക്കോളൂ, 500-9171 മെസ്സേജ് അയക്കുക, കോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ അല്ലാതെ വിളിക്കുക ഇപ്പം തന്നെ 444-9417. 444-9417 ലേക്കാണ് കേട്ടോ വിളിക്കേണ്ടത്.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
4: you're home. Larku vanakkam, naan Vijay Sethupathi.
1: You're listening to Radio
4: Sunno. You're listening to Radio Sunno. Kettu kettu kootu kooda.
5: This is Matinee Varsham. Only on
1: Radio Sunno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൾ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 കാരറ്റ് ഗോൾഡ് 524 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 483 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 457.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 395 കത്തറിയാൽ. ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് സ്കൈ ജ്വല്ലേഴ്സ് ആണ് തന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് നാളുകളുടെ ഗോൾഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു സമയമാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ. ആൻഡ് അതിനോടൊപ്പം തന്നെ നേരെ നമ്മുടെ ആ ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയമായി ാണ് ഇന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ്. മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കിയാലോ.
3: എന്റെ പേര് മിർസ.
2: മിർസ എവിടെ നിന്നാ മിർസ വിളിക്കുന്നേ?
3: ഞാനിപ്പോ
2: ജോലിയൊക്കെ കഴിഞ്ഞോ?
3: കഴിഞ്ഞു കഴിഞ്ഞു.
2: ആ ശരി ശരി, അപ്പൊ ഞാൻ പാട്ട് കേൾപ്പിച്ചു തരാം. ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയണം കേട്ടോ.
3: ഓക്കെ
2: ഓക്കെ ശരി. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ളതിൽ തന്നെ തുടങ്ങാം. അപ്പൊ റെഡി, 3, 2, 1 ഗോ.
4: ശലഭം വഴി മാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം, ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം.
2: ആരാണ്
3: എളുപ്പമുള്ളതല്ലേ
2: ഈ പാട്ട്? എന്റെ മോനെ ഐക്കോണിക് ആളാണ്, ഐക്കോണിക് സോങ് ആണ്.
3: ഗിരീഷ് പുത്തഞ്ചേരി ആണ്.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുത്തുകാരനല്ലേ? ഓക്കെ, അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും ഒരുപാട് സിംഗേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്.
3: എനിക്കറിയില്ല, എനിക്കറിയില്ല.
2: ശരി ശരി, നോ പ്രോബ്ലം കേട്ടോ. എം ജി രാധാകൃഷ്ണനാണ്. ശരി എന്നാ, ഓക്കെ ബൈ ബൈ ബൈ. ഒരു ചായക്ക് കുറിച്ച് ഉഷാറായിട്ട് പോകും കേട്ടോ. അപ്പൊ എന്തായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഞാൻ ചോദിക്കാനായിട്ട് പോവാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഓടിപ്പോയിട്ട് ഗൂഗിളിലൊക്കെ തപ്പി എടുത്തിട്ട് വരുന്ന സമയമൊന്നും ഞാൻ കൺസിഡർ ചെയ്യില്ല. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ആ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ആൾക്കാരിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 20 seconds തരാം. അതിനുള്ളിൽ പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചോളൂ, വേഗം തന്നെ അയച്ചോളൂ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തീരുന്നതിന് മുൻപ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ആലോചിക്കുന്നുണ്ടാവും, പെട്ടെന്ന് ഇങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് യോ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു എന്നൊക്കെ നോക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത് അശ്വിൻ ഇളയരാജയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാട്ടോ. ഓക്കെ, സച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓഹോ, 2-3 വീണ്ടും എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ സമയം കഴിഞ്ഞിരിക്കുന്നു, ടൈം ഔട്ട് കഴിഞ്ഞു. അൽഫോൺസ് ആണോ എന്ന്? അത് അല്ല, അൽഫോൺസ് അല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ കൺസിഡർ ചെയ്യൂല, തപ്പി പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൺസിഡർ ചെയ്യൂല. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ശരത് സാറാണ്. ഓക്കെ, ശരത് സാറിൻ്റെ പാട്ടാണത്. അപ്പം എന്തായാലും ഇനി അടുത്തൊരു ചോദ്യത്തിന് വേണ്ടി റൈറ്റ് ആയിട്ട് കോളിലൂടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ഡയൽ ചെയ്തോളൂ 444-9417. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള പാട്ട് മാത്രമേ തരുള്ളൂ. അതുകൊണ്ട് ധൈര്യപൂർവ്വം വിളിച്ചോ, 444-9417.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ആനന്ദ് അരവിന്ദാക്ഷൻ പാടിയ ജോ മൂവിയിൽ നിന്ന് നല്ല പാട്ടാണ്, ബ്യൂട്ടിഫുൾ സോങ് ആണ്. എന്തായാലും ഈ ഒരു പാട്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ അഷ്ടമിയാണ് കേട്ടോ. നല്ല നല്ല പാട്ടുകൾ കേൾപ്പിച്ച് അതിന്റെ മ്യൂസിക് ഡയറക്ടറിനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല, നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ ചില പാട്ടുകളുടെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈമും അത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേരോട് സോറി പറയുന്നു. കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത് അല്ല സോറി മെസ്സേജസ് ഒന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. ആൻഡ് അതിനിടയിൽ നഫീസയുടെ താങ്ക് യു മെസ്സേജ് വന്നിട്ടോ. ഞാൻ ബഹ്റൈൻ റേഡിയോയിൽ പാട്ട് ഇടിയിപ്പിച്ചപ്പോൾ എനിക്കിവിടെ താങ്ക് യു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഐ എം ഓൾസോ ഹാപ്പി ഫോർ ദാറ്റ്. എന്തായാലും നമുക്ക് നേരെ അടുത്ത് ആരാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ശ്രീരാജ് റെഡിയാണോ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന് വേണ്ടിയിട്ട്? ഓക്കെ, ഇതാ കേൾപ്പിക്കാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേട്ടോളൂ.
1: ചെല്ലത്തത്തെ പാറാൻ വാ, ചെല്ലത്തുമ്പിൽ ചേക്കേ.
0: ആരാണ്?
2: ഇളയരാജ.
0: ഇളയരാജാണ്, ഉറപ്പാണോ? ഓക്കെ, അടുത്തത്. ക്ലൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മലയാളി അല്ല.
2: മലയാളി മലയാളിയാണോ?
0: എല്ലാത്തിനും ക്ലൂ തരാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, നോ പ്രോബ്ലം. അവസാനിപ്പിച്ചൻ സാറായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എന്തായാലും ഓക്കെ, ബൈ. ഹലോ,
3: ഹലോ,
0: ധനീഷ് റെഡിയാണോ? ധനീഷ്, ഓക്കെ, ചായക്ക് കുടിച്ച് ഉഷാറായോ? അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ വൈകുന്നേരത്തെ ഇന്നത്തെ ഗെയിം ടൈമിലെ ധനീഷിനുള്ള ചോദ്യം ദാ ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ.
1: ചെല്ലത്തത്തെ പാറാൻ വാ, ചെല്ലത്തുമ്പിൽ ചേക്കേ.
0: ഇളയരാജ, ഉറപ്പാണ്? ഓക്കെ, ഇനി ഒരെണ്ണം കൂടി തരാം. സുരേഷ് പീറ്റർ. ഓക്കെ, എന്നാ ഒരെണ്ണം കൂടി തരുന്നേ. പറഞ്ഞോ. ഔസേപ്പച്ചൻ. ഓഹ്, എനിക്ക് വയ്യ, കറക്റ്റ് ആയിട്ടാണല്ലോ പറയണ എല്ലാമേ. എല്ലാം ശരിയാണ്, അതാണ് അതാണ് എല്ലാം. ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള പാട്ടുകളാണല്ലോ.
3: പാട്ട് കേൾക്കണ
0: ഓക്കെ, അതാണ്. എന്തായാലും ധനീഷേ, ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണിപ്പോ?
3: ഇല്ല, ഞാനിപ്പോ ഓഫീസിലുണ്ട്.
0: ആ ശരി ശരി, ഓക്കെ, അപ്പൊ നടക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗെയിം ടൈം അവിടെ അവസാനിക്കേണ്ട സമയമായിരിക്കുകയാണ്. അത് ഗംഭീരമായിട്ട് മിക്ക ആൾക്കാരും റൈറ്റ് ആൻസേഴ്സ് തന്നെ പറഞ്ഞു. ചിലർക്കൊക്കെ കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ എവ്രി വൺ മാനേജ്. ബട്ട് ലാസ്റ്റ് വിളിച്ച ധനീഷ് അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഒക്കെ ചെയ്തു കേട്ടോ. ഇതിനിടയിൽ ഇവിടെ കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കോള് ചെയ്തു കിട്ടിയില്ല, അവസരം മിസ്സായി എന്ന് പറഞ്ഞിട്ട്. നോ പ്രോബ്ലം, നാളെ വീണ്ടും അവസരം ഉണ്ടല്ലോ. തൽക്കാലം ദാ ഉണ്ണിമേനനും സുജാതയും പാടിയ ഈ ഒരു പാട്ട് കേട്ടിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരുന്നോളൂ. അതിനോടൊപ്പം തന്നെ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സന്ദീപ് ജോയിൻ ചെയ്യുന്നതായിരിക്കും 917 ഇവനിങ്സിൽ. ഇപ്പൊ ദാ മാറ്റിനി മാഷപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ നമുക്ക് രാവിലെ 10 മണിയാകുമ്പോൾ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടിൽ ദെൻ.

ഷെബാസമാൻ പാടിയിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക് ഫോർ മായ നദി. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ട് ദാ ഒരു വണ്ടർഫുൾ ഈവനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്, വെൽക്കം വെൽക്കം വെൽക്കം ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്. ജൂൺ 9 ചൊവ്വാഴ്ച ദിവസം, ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം. എല്ലാവർക്കും ദേ ആ ഒരു ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യാണ് സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. എന്നതോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവനിങ് ടൈം ഒരു ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ടൈം ഭയങ്കരമായിട്ട് ചായയും അതേപോലെ കോഫിയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു കാര്യം അറിയാമെന്നുള്ളവർ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു എന്താ പറയുക, ഒരു ഒരു ഒരു രീതിയിൽ നമുക്ക് ചായ കുടിച്ചാലേ മുന്നോട്ട് ആ ദിവസം ഒന്ന് ഉഷാറായിട്ട് പോകുള്ളൂ എന്ന് തോന്നിയാൽ, ഇതാ കുറച്ച് മുന്നേ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വന്നതൊക്കെ പോലെ പെട്ടെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് തിരിച്ചു വരിക. അറ്റ് സം പോയിന്റ് ശരിക്കും ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുപോയി തിരിച്ച് നടന്നാണ് കേട്ടോ വന്നത്. ബട്ട് ഈ ഒരു പോയിന്റിൽ എനിക്ക് അങ്ങോട്ട് പോയി അവിടെ ഇരുന്ന സമയം വരെയും ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്തു, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് തോന്നി. ബട്ട് ദെൻ അറ്റ് ദാറ്റ് പോയിന്റ് ചായ കിട്ടി ഞാൻ തിരിച്ച് നടന്നു വരുന്ന ഒരു സമയം, സംതിങ് വാസ് സോ ഗുഡ്. അപ്പോൾ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മടിക്കണ്ട എന്ന് ചെറുതായിട്ട് വലുതായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാനൊന്ന് എത്തിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ലൈഫിലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു മടിയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷസൊക്കെ കേൾക്കാനായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ്. മെസ്സേജസ് ഒക്കെ പോകുന്നോട്ടെ, ഡെഡിക്കേഷൻസും സന്ദീപാണ് കൂടെയുള്ളത്. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Bayat, now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 16:38. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്ണിംഗ് ടു

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ, ഒറ്റാം വീട് കാട് കയറി
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, നീ അക്ക കേൾക്കാം.

0: ജോയ് അലുക്കാസിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. പവർഡ് ബൈ
1: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
4: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
5: Daiso, let's make every outing unforgettable.
6: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: സമ്മർ ടൈം. അയ്യോ, ചൂടുള്ള വർത്തമാനങ്ങൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി ആ ഒരു ക്ലൈമറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, യെസ് ദിസ് ഇസ് ദ റിമൈൻഡർ ടൈം. ഞാൻ ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കുകയാണ്, വെള്ളം കുടിക്കാനായിട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ്. വൈ? ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഈ ഓർമ്മപ്പെടുത്തൽ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആ ഒരു അജണ്ടയിൽ നമ്മൾ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് ഓൾറെഡി നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്, 15-20 മിനിറ്റ്സിനകത്ത് നമ്മളെപ്പോഴും ഒരു സിപ്പ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. പോസിബിളി നോർമൽ തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫ്രീസറിന്ന് എടുത്ത് അത്രയും തണുപ്പുള്ള വെള്ളമല്ല, നോർമൽ തണുപ്പുള്ള തണുപ്പിച്ച വെള്ളം ചൂടാക്കി ലീറ്റർ അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുത്ത വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡയറക്റ്റായിട്ട് സണ്ണിലേക്ക് അല്ലെങ്കിൽ സൺലൈറ്റിലേക്ക് ഇറങ്ങാൻ പാടില്ല. നമ്മുടെ ഹെഡും സ്കാൾപ്പൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ക്യാപ്പും അതേപോലെ തന്നെ നമുക്ക് സ്കാർഫൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ആ ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കിനി ഇതേ കുറച്ചധികം പേര് എയർപോർട്ടിൽ കാത്തു നിൽക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഹാപ്പി ജേർണി wishes to G's P. Sabu and Jisu Aitan എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. പപ്പയും അമ്മയും ജിയാൻ ആൻറ്റി ചേച്ചി എല്ലാവരും കൂടിയാണ് എയർപോർട്ടിൽ ഇത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരാ ഒരു ചെറിയ ഗുഡ് ബൈ ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് നിൽക്കുമ്പോൾ വിഷമമൊക്കെ എവിടെയെങ്കിലും കാണും. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഹി ഈസ് ഗോയിങ് ഫോർ ദ ഗുഡ്. തിരിച്ച് ഉഷാറായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്ന് എല്ലാവരും സന്തോഷിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്, ഹാപ്പി ജേർണി. ആ ഒരു ജേർണിയുടെ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി വന്നിട്ടുണ്ട്. അമിതാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വിഷസ്, യെസ്, ഇങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട വൈഫ് ദിവ്യ, ദിവ്യയ്ക്ക് വേണ്ടിയിട്ട് അടിപൊളി ഒരു വിഷസ് സന്ദീപ് പറയാറുള്ളത് പോലെ തന്നെ ഒന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദിവ്യ, വിഷിങ് യു വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ.

അങ്ങനത്തെ ആ ഒരു ബർത്ത്ഡേ വിഷും ഒരു ഹാപ്പി ജേർണി വിഷും ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ അടുത്ത മെസ്സേജിലേക്ക്. ശരത് നമുക്കൊരു ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. സച്ചിൻ ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ നഫീസ് ഗുഡ് ഈവനിങ് പറയുന്നു. ആർ എന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. സന്ദീപെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട് അഖിലേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉഷാറായിട്ടുള്ള ഒരു ഈവനിങ് ഒരിക്കൽ കൂടി നേരെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിട്ട് ഞാനും കൂടിയുണ്ട് ഓൺ യോർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: 917 evenings.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
6: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
7: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ.
6: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
9: Hi, I'm Tovino Thomas.
10: Tovino Thomas.
9: ഇത് അയച്ചായിരുന്നു നമ്മളെ പറ്റിയാ
11: ചാപ്റ്റർ 2 ഞാനാ മോനെ.
9: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. You are

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: Once again, welcome back at the Radio Suno 91.7 FM. 917 evenings in the time. Anna Sandhivana Kooda John Chayinna. The studio clock il samaya maru mani kalinja 2 minutum 46 secondum. എനത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്. കുറച്ച് മുന്നേ കശിഷ് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. സോ ടു ദ വൺസ് ഹു ഡോണ്ട് നോ, കശിഷ് നമ്മുടെ റേഡിയോ ഒലിവിലെ ആർ ജെ ആണ്. അപ്പോൾ കശിഷ് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മലയാളികളെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. എന്തായാലും ആ ഒരു അഭിപ്രായത്തിന് ഭയങ്കര വെൽക്കമിംഗ് ആണ് മലയാളീസ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു മിസ്കൺസെപ്റ്റ് എല്ലാവരെ പറ്റി ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാളെ കാണുന്നതിന് മുന്നേ നമ്മൾ നെവർ ജഡ്ജ് ബൈ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സൺ വെൻ യു സീ ദറ്റ് പേഴ്സൺ. നമ്മൾ ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ ആ വ്യക്തിയെ പോയി ജഡ്ജ് ചെയ്യാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ ജഡ്ജ് ചെയ്ത് കുറേ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി മനുഷ്യന്മാരാണ്, നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വന്നു പോകും എന്നുള്ളതും മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യം. വൺസ് അഗൈൻ വെൽക്കമിങ് യു ബാക്ക് ടു 917 ഈവനിങ്സ്. ഈ ഒരു ടൈമിൽ അങ്ങനെയുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഒരു മിസ്കൺസെപ്ഷൻ ഒരു വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെപ്പറ്റി നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇറേസ് ഇറ്റ് ഓഫ് കംപ്ലീറ്റ്ലി അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നോക്കാണ്ട് ഈ കാര്യത്തിലോട്ടൊന്നും എത്തരുത് എന്നുള്ളതാണ് സംഭവം. എന്തായാലും കശീഷിനുണ്ടായിരുന്നത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു. അതായത് മലയാളികൾ ഇഡലിയും ദോശയും മാത്രമേ കഴിക്കുള്ളൂ എന്നുള്ളൊരു സംഭവം. അതല്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ തന്നെ ഫുഡിങ് കാണുമ്പോൾ കശീഷിന് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒബ്വിയസ്ലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല ഇവിടെ വന്നപ്പോൾ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറി എന്നുള്ളത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചുകൊണ്ട് ദിവ്യയുടെ മെസ്സേജ് ഉണ്ട്. ആൻഡ് ഓൾസോ ദിവ്യ ദി ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള, അതായത് നോൺ മല്ലു ഫ്രണ്ടും ആയിട്ടുള്ള ആ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്നവരൊക്കെ തന്നെ എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. റഫീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സുജിത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ അമീറിൻ്റെ കൂടെ ആ ഒരു മെസ്സേജാണ്, ആ ഒരു ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ജിൻഷാദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എബിൻ എന്തൊക്കെയുണ്ട് സന്ദീപ് ബ്രോ വിശേഷം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. കിരൺ, ഹെല്ലോ കിരൺ, എന്തൊക്കെയുണ്ട് വിശേഷം, അടിപൊളിയായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ. ജെയ്സൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എബിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, എബിൻ ആൻഡ് ഓൾസോ എബിൻ രണ്ടുപേരുണ്ട് കേട്ടോ. സജിത്ത് നമുക്ക് മെസ്സേജ് അയക്കുന്നു, അതേപോലെ തന്നെ ഫാത്തിമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറയുകയാണ്. ആൻഡ് ഓൾസോ ഫാത്തിമയുടെ ഒരു ആഡ് ഓൺ മെസ്സേജ് ഉള്ളത്, നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ശരിക്കും അതൊന്ന് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിമയുടെ മെസ്സേജ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർമ്മപ്പെടുത്തലും അതേപോലെ തന്നെ ചെറിയ വലിയ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ കൂടെയുണ്ട് എന്നൊരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി, ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ജിൻഷാദാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് സന്ദീപ് ബ്രോ, മകളുടെ പേര് ഐറൻ എന്നാണ്. അപ്പോൾ ഐറിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് കൂടി പറയുന്നു. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി ഐറിനെ വിഷ് ചെയ്തുകൊണ്ട് ദാ മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. ബ്യൂട്ടിഫുൾ ട്രാക്സും അപ്ഡേറ്റ്സും ഖത്തറിലെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഓൺലി ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
0: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 11:39 യു ഹാവ് ട്യൂൻഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസണിംഗ്

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ? നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ എത്തുന്നത്. ആൻഡ് ഹാവിങ് സെഡ് ദാറ്റ്, മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു ഹീറ്റ് സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിനൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർസ് കാരണം വരാൻ സാധ്യതയുള്ള ഒക്കുപേഷണൽ ഡിസീസസ്, ഇഞ്ചുറീസ്, ഇത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വർക്ക് പ്ലേസ് കണ്ടീഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഏത് രീതിയിൽ ബാഡായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് കൊണ്ടുവരും എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കൊരു ക്യാമ്പയിൻ തന്നെ ദേ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് മെയിനായിട്ട് വന്നേക്കുന്നത് ഹീറ്റ് സ്ട്രെസ്സും അതേപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് തന്നെയാണ്. ഈ ഇഫക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് ബേസിക് സംഭവം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റൂട്ട് എല്ലാം ഒരേപോലെ തന്നെയല്ല, ബട്ട് ദെൻ ആൾക്കാർ വേറെ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ അത് നമ്മളിലേക്ക് എത്തുന്ന രീതി പല വിധമായിരിക്കാം.

ഇറ്റ് കുഡ് ബി വോയിസ്, ഇറ്റ് കുഡ് ബി എ മെസ്സേജ്, ഇറ്റ് കുഡ് ബി എ വീഡിയോ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇപ്പോഴത്തെ ആ ഒരു മാറുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ വെനെവർ ഇറ്റ് ഗോസ് ടു ഹൈ ടെമ്പറേച്ചേഴ്സ് അല്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല രീതിയിലും പലപ്പോഴും ഈ ചൂട് ടെമ്പറേച്ചറൊക്കെ തന്നെ പല വർഷങ്ങളിൽ മാറി മാറി വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ എഫക്റ്റ് അവർ ബോഡി ഇൻ എ വെരി വെരി ബാഡ് വേ, ബിക്കോസ് നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ക്ലൈമറ്റ് നമുക്കിവിടെ കിട്ടില്ല. സിൻസ് നമ്മൾ നാട്ടിൽ വളർന്ന് ജീവിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഏറ്റവും അധികം അടിപൊളിയായിട്ട് റിസൾട്ട്സ് തരുന്നത് നാട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വർക്കിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് ാണെന്ന് പേഴ്സണലി തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി അറ്റൻഡ് ക്യാമ്പയിൻസ് ആൻഡ് ഓൾസോ ആ ഒരു ഹീറ്റ് സ്ട്രെസ് നമ്മളുടെ വർക്കിനെയും വർക്ക് റിലേറ്റഡ് ലൈഫിനെയൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാ ലാംഗ്വേജിലും തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നോട്ട് ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, മലയാളം, നമുക്ക് വേണ്ട ലാംഗ്വേജിൽ അറബിക്, എല്ലാ ലാംഗ്വേജിലും തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയാസിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ, സ്പെഷ്യലി മിനിസ്ട്രി ഓഫ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ, MOPH മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ആ ഒരു ഒഫീഷ്യൽ പേജ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അറിയാനായിട്ട് ഇപ്പോൾ പറ്റുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ ദേ നിങ്ങളുടെ അരിയിലേക്ക് എത്തിക്കുകയാണ്. ഹാവിങ് സെഡ്, ഒരു അടിപൊളി പാട്ടിലേക്ക് നമുക്ക് പോയാലോ? ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട്, കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
3: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso
6: Daiso let's make every outing unforgettable
7: and
8: Marza Hypermarket be fresh be you visit your nearest store today
9: Once again, welcome back. There are Radio Suno 91.7 FML 917 evenings in the time. Sandeepana Kooda join cheyyunnu the studio clockal samayam 6 mani kazhinju 36 minutum 39 secondum. നമ്മൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി സ്പെഷ്യലി ആ ഒരു സ്ട്രെസ്സും ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് നമുക്ക് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട് പക്ഷേ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കൂളായിട്ട് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഐ മീൻ ഇൻസ്ട്രക്ഷൻസ് മാറ്റി വയ്ക്കാനല്ല ബട്ട് സ്റ്റിൽ നമുക്ക് പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് കൂളായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനുള്ള പ്ലാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പോയേണ്ടത് റൈറ്റ് പ്ലേസിലായിരിക്കണം സോ ഈ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് സീസണൽ ഫുഡ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സോ ഏതൊരു സമയത്തും ഐ പേഴ്സണലി പ്രിഫർ നമുക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നെ കഴിക്കേണ്ടതാണ് ഏറ്റവും അധികം എന്താണ് എക്സ്പേർട്സും ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസ് ഒക്കെ തന്നെ നമ്മുടെ കൂടെ പറയുന്ന ഒരു കാര്യം ആൻഡ് അത് നമ്മൾ ഒരു 50% വരെ നാട്ടിലുണ്ടെങ്കിൽ അതിനോട് തന്നെ ചേർന്നാണ് പോകുന്നത് പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് നമുക്ക് സാധനം അത്രയും അവൈലബിൾ ആണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു സംഭവം എത്രത്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയതൊക്കെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്ത് എല്ലാവരും പോകുന്ന ഒരു സമയമാണ് സോ എവറിത്തിങ് ഹാസ് ടു ബി ടേക്കൻ കെയർ അപ്പോൾ ഈ ടേക്കൻ കെയർ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മാങ്ങകൾ തേ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് സോ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി ഓൾമോസ്റ്റ് ഒരു 9 days കൂടി കഴിഞ്ഞാൽ June 18 ഈസ്റ്റേൺ സ്ക്വയർ സൂ ക്വാക്കഫിൽ അതിഗംഭീരമായിട്ടുള്ള ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ എഡിഷനാണ് നമ്മുടെ അരികിലേക്ക് എത്തുന്നത് ആൻഡ് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈവനിങ് ടൈം 4 തൊട്ടാണ് അവിടെ മാംഗോ ഫെസ്റ്റിവലിന് നമുക്ക് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക വൈകുന്നേരം 4 മുതൽ രാത്രി 11 വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മാംഗോസ് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് മാംഗോസ് നമുക്ക് ഈ സ്ഥലത്തു നിന്ന് പോയി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇപ്പോഴല്ല കേട്ടോ ഇനി കുറച്ച് ദിവസം കൂടിയുണ്ട് 9 വി ഹാവ് ടു വെയിറ്റ് 10 ലോങ് ഫെസ്റ്റിവലാണ് നടക്കുന്നത് സോ June 28 വരെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 18 ആരംഭിക്കുന്ന ഈ ഒരു മാംഗോ ഫെസ്റ്റിവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാംഗോ ആണെന്ന് പറഞ്ഞു അൽഫോൺസ് കേസ് ഹാപ്പിസ് നീലം രാജ്പുരി മൽഗോവ ബദാമി അങ്ങനെ ഒരുപാട് ഒരുപാട് മാംഗോസ് തന്നെ അവൈലബിൾ ആണ് അയ്യോ മാങ്ങയുടെ കാര്യമൊക്കെ പറഞ്ഞു പോയപ്പോൾ മാങ്ങ കഴിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഹൈ ക്വാളിറ്റി മാംഗോസ് സീസണലായിട്ടുള്ള ഈ സംഭവം നമ്മുടെ അരികിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: Today's gold rate update: 18 karat gold 395 Qatar rial, 21 karat gold 487.50 Qatar rial, 22 karat gold 483 Qatar rial and 24 karat gold 524 Qatar rial. Gold rate is brought to you by Sky Jewelry.
3: You are

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
2: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: Joyalukkas, world's favorite jeweler.
4: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, the Sheshadri Sharma Rajesh Raman. You all know me as Blase.
5: You're listening to
4: Radio Suno, 91.7, Qatar's favorite radio station.
6: You're listening to
7: 917 Evenings, 917 Evenings.
8: Joy Alukkas, 917 Evenings.
3: Presented by Joy Alukkas, world's favorite jeweler.
2: Joy Alukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
1: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
10: In association with
11: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
12: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
13: ഡൈസോ, let's make every outing unforgettable.
14: And
15: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: എനിക്ക് വേറൊരു ഫിലിം മേക്കറായ പോരാ. I want to be the best.
5: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
6: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. മോളിവുഡ്
5: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: I'm coming to save മലയാളം സിനിമ.
8: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
0: 917 Evenings.
9: Welcome back once again. Radio Sunna 91.7 FM il leda 917 evenings inte time Sandeep aanu koode join cheyyunnathu. Ee or time il njan korchu nerayittu ingane manasu vicharikkayirunnu, nammal game eppozhum last nimisham kondu vekkum, ellarum oranganulla oru samayavum karyangalum okke aayittu onnu rest edukkumbo game vechittu karyundo illallo. Appo pettana dei ippa thanne aa oru game angle thodangaanu vicharichu. So let's get into paniyallu idu Kenny.

പണിയാണോ കെണിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യൂഷ്വലി ഉള്ള ഒരു പ്രശ്നമായിരിക്കും. OCD ഒക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ബില്ലുകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട്. ഒരാവശ്യമില്ലെങ്കിലും രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ചിൻ്റെ, രാത്രി കഴിച്ച ഡിന്നറിൻ്റെ, വൈകുന്നേരം കുടിച്ച ചായയുടെ എല്ലാത്തിൻ്റെ ബില്ലും തന്നെ നമ്മുടെ വാലറ്റിൻ്റെ അകത്ത് വെച്ച് സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇത് ചിലപ്പോൾ എടുത്തു കളയുന്ന, വർഷങ്ങളല്ലെങ്കിൽ മാസങ്ങൾ, അതിലല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചകൾ. അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഒരു കോയിൻസിഡൻസ് സംഭവം സെറ്റപ്പ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ വാലറ്റിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു ബിൽ, കുറച്ച് മുന്നേ ചായ കുടിച്ചായിരുന്നു. ചായ മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചപ്പോഴത്തേക്കും 18 റിയാല് ആയിട്ടുണ്ട്. 18 റിയാലിൻ്റെ ബില്ല് നിങ്ങളുടെ വാലറ്റിലോ നിങ്ങളുടെ കാറിലോ ഒക്കെ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ പെട്ടെന്ന് എടുത്ത് അയക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് യു വിൽ ഗെറ്റ് എ ലക്കി പ്രൈസ്. അപ്പം ലക്കി പ്രൈസ് എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു ലക്കി പ്രൈസുമായിട്ട് ഇന്നത്തെ ലക്കി നമ്പർ ഇസ് 18. സോ 18 എന്നുള്ള ബില്ല് എമൗണ്ട് കാണിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് 18 റിയാലിൻ്റെ ബില്ലായിരിക്കും ലക്കി ആയിട്ടുള്ള ആ ലക്കി വിന്നറിന് ലഭിക്കാൻ പോകുന്നത്, അത് ഞാൻ പറയില്ലല്ലോ, സർപ്രൈസ് ആണല്ലോ. അപ്പൊ ആ ഒരു പണിയായിട്ടാണ് ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത്.

എന്റെ പൊന്ന ജിൻഷാദ്, ഇതൊക്കെ ചെറിയ ചെറിയ പണിയല്ലേ? ജിൻഷാദ് ഈ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കുമല്ലേ, കാശും കൂടെ ധനനഷ്ടം ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് നമ്മുടെ ജിൻഷാദ് അയച്ചേക്കുന്നത് കേട്ടോ. ജിൻഷാദ് ബ്രോ, ധനനഷ്ടമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ലക്കി വിനറിനെ കാത്ത് ഒരു ടിക്കറ്റാണ് കാത്തിരിക്കുന്നത്. എന്ത് ടിക്കറ്റാന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം, ബട്ട് ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുന്ന സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റും 2 സെക്കൻഡും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതാ ഒത്തിരി ഒത്തിരി ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്കിവിടെ ഒത്തിരി പേര് തന്നെ ആ ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ. ബില്ലോ എന്ത് ബില്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പണി വലിയ പണിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു പണിയല്ലേ ഇതൊക്കെയാണ്.

സിജു സോമൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഷൂ ലോണ്ടറി പർച്ചേസ് എനിക്കൊന്ന് ഷൂ ലോണ്ടറിയിൽ ഷൂ വാഷ് ചെയ്യാൻ കൊടുത്തതായിരിക്കും 18 riyal ബില്ലുമായിട്ട് നമ്മുടെ സിജു മെസ്സേജ് അയച്ചിട്ടുണ്ട്. യാറിന്റെയൊക്കെ സിജു അല്ല കേട്ടോ, അജ്മൽ. അജ്മൽ എന്ന അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്. സിജു സോമൻ എന്ന് തന്നെയാണോ പേര്? ഇല്ല, സിജു അയച്ചേക്കുന്നത് എന്താണ് ഫോണിൽ വന്നേക്കുന്ന മെസ്സേജിൻ്റെ ആണോ? എന്നോ എന്നോ മെസ്സേജ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല, ബിൽസ് ആണ് എനിക്ക് വേണ്ടത്. സോ അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് ഒരു 18 riyal ബില്ല്, ഇന്ന് നമ്മൾ ലക്കി നമ്പർ എൻ്റെ വാലറ്റിൻ്റെ അകത്തിരുന്ന 18 riyal എന്നുള്ള ആ ഒരു ബിൽ മാച്ച് ചെയ്യാനായിട്ട്, ആ ഒരു ബിൽ എമൗണ്ട് മാച്ച് ചെയ്ത് ലക്കി വിന്നർ ആകാൻ ആർക്കാണ് ആ ഒരു ഭാഗ്യം? ഓൾറെഡി ഒരു വിന്നർ ഇവിടെ ഉണ്ട്, ബട്ട് ദെൻ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. സിജു സോമനാണോ അജ്മലാണോ മെസ്സേജ്? ഇത് രണ്ടും ഒരേ അക്കൗണ്ടാണോ? ഒരു സെക്കൻഡ്, ഇവിടെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഒരേ മെസ്സേജ് തന്നെ രണ്ട് നമ്പറിൽ നിന്ന് വന്നിരിക്കുന്നു. ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഖത്തർ റിയാൽ 18 എന്ന് പറഞ്ഞിട്ട് മുജീബ് ബ്രോ ദേ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, എനിക്ക് ആ ഒരു ബില്ലാണ് കാണേണ്ടത്. സോ അപ്പോൾ ലാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്ത എപ്പോഴെങ്കിലും ഒരു ലക്ക് ഫാക്ടർ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ദേ. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ലക്കിനൊരു എലമെൻറ്റ് ഉണ്ടോ, അങ്ങനെ ഒരു എലമെൻറ്റ് വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ദാ ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും ലക്കി വിന്നറിനെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ടിക്കറ്റാണ് ഈ ഒരു വീക്കെൻഡ് നിങ്ങളുടെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയുടെ ടിക്കറ്റ് ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഏത് മൂവിയാണെന്നുള്ളത് സർപ്രൈസ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 18 riyal ബിൽ നിങ്ങളുടെ വാലറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ കാറിലോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ബില്ലൊന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000 9179

0: പണിയല്ല ഇത്, കെണി.
1: ശരിക്കും പണിയും കെണിയൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടാസ്ക് പെട്ടെന്ന് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെയ്യപ്പോഴത്തേക്ക് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, സഫർ എന്ന സിനിമയ്ക്ക് വേണ്ടി സിയാഉൽ ഹഖ് പാടിയിരിക്കുന്ന ഗാനം കമ്മിങ് അപ്പ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: യു ആർ

വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.

0: Radio Suno. Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സി ബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സി ബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സി ബി യിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Hi, this is Karthi.
6: You're listening to
5: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
0: 917 evenings.
7: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് എക്സാക്ട്ലി. സോ അപ്പോൾ ആ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് മുന്നേ ഞാൻ ഒരു ചെറിയ ഗെയിം എന്ന് പറഞ്ഞാൽ ദെർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് വി ഹാവ് ടു സീ ബിഹൈൻഡ് ദാറ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ വൺസ് അഗൈൻ ബാക്ക് ടു പണിയല്ലേ ഇത്.

അങ്ങനെ പണിയും കെണിയും ആവാൻ സാധ്യതയുള്ള ഒരു കാര്യം ചെറുതായിട്ട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ വാലറ്റിൽ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ ദേർ വാസ് എ ബിൽ. അപ്പോൾ ഈ ബില്ല് സംഭവം 18 riyal ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാനൊരു ഗെയിമാക്കി 18 riyal ബില്ല് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ 6 മണിക്കൊക്കെ പർച്ചേസ് ചെയ്ത ബേക്കറി ഐറ്റംസിൻ്റെ ബില്ലൊക്കെ തന്നെ എനിക്കിവിടെ വന്നിട്ടുണ്ട്. അജ്മൽ ബ്രോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീതു ഇത് മതിയോ എന്ന് ചോദിച്ചിട്ട് നീതുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. മുർസൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ലെസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് തന്നെ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ അയക്കുമ്പോൾ യെസ് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാൻ ലക്ക് ഫാക്ടറൊക്കെ നോക്കാനായിട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ ഇവിടെ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു ഹെൽത്ത് അപ്ഡേറ്റ് വരുമ്പോൾ പലർക്കും ഇതൊരു പണിയാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്ക് വരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഈ ബിൽസ് എന്ന് പറയുന്നത് ഓൾ ആർ തെർമൽ പേപ്പേഴ്സ്. ബേസിക്കലി തെർമൽ പേപ്പേഴ്സ് ആയിരിക്കും ഈ ട്രഡീഷണൽ ഇങ്ക് കൊണ്ടൊന്നും പ്രിന്റ് ചെയ്ത് മിക്കയിടത്തും കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇത് തേർമൽ പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഷൈനി ആയിട്ടുള്ള ഒരു ഇതിൽ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ഈ പ്രിൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇത് ബേസിക്കലി കോട്ടഡ് വിത്ത് 80-90% ടു ഓഫ് ദ കെമിക്കൽസ് BPA അതേപോലെ തന്നെ BPS എന്ന് പറയുന്ന കെമിക്കൽസ് കൊണ്ട് എന്താ റാപ്പ് ഓൺ ചെയ്ത പേപ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അത് നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ബോഡിയെ മാത്രമല്ല, നമ്മൾ വാലറ്റിൽ വെക്കുമ്പോൾ നമ്മുടെ ATM കാർഡ്സ്, ക്യാഷ് ഇതൊക്കെ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ ഈ BPA എന്ന് പറയുന്നത് ബിസ്ഫിനോൾ എ എന്നാണ്, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ കേട്ടുപോയത്. ആൻഡ് ഓൾസോ ബി, ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും മിക്സ് ചെയ്ത് ആ ഒരു പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇനിയിപ്പോൾ ബിൽസ് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല, ബെറ്റർ ടു ഗോ ഡിജിറ്റൽ. സോ അതാണ് അവിടെ പറയാൻ ആഗ്രഹിച്ച ഒരു ബേസിക് ഫാക്ട്. ഇങ്ങനെയുള്ള അവസരത്തിൽ കൂടുതലും കാർഡ് യൂസ് ചെയ്യുക. ആൻഡ് കാഷായിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ബെറ്റർ ഡിസ്പോസ് ദ ബിൽ അവിടെ തന്നെ. അത് ഈ റെസ്റ്റോറൻറ്റ് ബിൽസ് ആണ് ഏറ്റവും കൂടുതൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം മേടിക്കുന്ന ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്ന ബിൽസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് തന്നെ എഫക്ട്സ്, റോങ് ആയിട്ടുള്ള എഫക്ട്സ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. വാലറ്റ് കണ്ടാമിനേഷൻ, വാലറ്റിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ നശിക്കാനുള്ള സംഭവമുണ്ട്. ATM കാർഡ് വരെ മോശപ്പെടുത്താനുള്ള ആ ഒരു കഴിവുള്ള കെമിക്കൽസാണ് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ളത് എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഹെൽത്ത് ഡിസോർഡേഴ്സ് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഉണ്ട്. എൻഡോക്രൈൻ ഡിസ്ട്രപ്ചേഴ്സ് എന്നാണ് ഈ ഒരു BPAയും BPSനെയും പറയുന്നത്. ബേസിക്കലി ഹോർമോണൽ ഇൻബാലൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഹോർമോൺ സെൻസിറ്റീവ് ക്യാൻസേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞു പോയപ്പോൾ ഇത്ര സിമ്പിളായിട്ട് പറയുന്നു കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ അടുത്ത് ബില്ലും ചോദിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വാസ് ജസ്റ്റ് എൻ അവയർനെസ്. സോ ബില്ല് കറക്റ്റായിട്ട് 18 riyal ബില്ലുണ്ടായിരുന്നവർക്ക് ഞാൻ ആ ഒരു ലക്കി വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ബെറ്റർ നോട്ട് ടു. ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗെയിമിലൂടെയും നമുക്ക് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞറിയുന്നതിനെക്കാട്ടിലും ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ മനസ്സിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, നവ്യ നായർ എവിടെയോ പറഞ്ഞ് കേട്ട ഒരു ഓർമ്മ, അതായത് കുഞ്ഞുനാളിൽ നമ്മൾ ഈ സ്കൂളിലൊക്കെ ചെന്നിരിക്കുമ്പോൾ സ്കൂൾ ക്ലാസ് മുറിയുടെ ചുറ്റും ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ, കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു തരുമല്ലോ. ആ അതെ അത് നോക്ക്, ഇതേപോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ എക്സാം ഇരിക്കുമ്പോഴും ആ അന്ന് ടീച്ചർ ഇത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കണക്ഷന് വേണ്ടി ചെറിയൊരു ഗെയിം കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. ബട്ട് മനസ്സിലാക്കേണ്ടത് മാക്സിമം ബിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ, ഇതിലൊക്കെ തന്നെ കാർബൺ ഇൻപ്രിൻസ്, കാർബൺ ഇപ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ വേറെ കെമിക്കൽസ് ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. വി ഓൾ ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓൾസോ നമുക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുക്കുമ്പോൾ ഈ കാര്യവും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. അത് ബോഡി ഇംബാലൻസസിനും ഹോർമോണൽ ഇംബാലൻസസിനും മെറ്റബോളിക് ഡിസോർഡേഴ്സിനും വരെ കാരണമാക്കുന്ന, എസ്പെഷ്യലി ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി, അങ്ങനെ തടി കൂടാൻ സാധ്യതയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ തന്നെ ബോഡിയെ എഫക്റ്റ് ചെയ്യുന്ന ഇംബാലൻസ് കൊണ്ടുവരാൻ ഈ
കെമിക്കൽസിന് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ്. ആൻഡ് ഓൾസോ എപ്പോഴെങ്കിലും ഹോട്ടൽസിലോ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഹാൻഡ് ക്രീം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു കാരണം വെച്ചാലും ഈ ബില്ല് കൈകൊണ്ട് മേടിക്കരുത്. കാരണം ബോഡി 10 to 100 times ആണ് ചേഞ്ച് ആവുന്നത് കെമിക്കൽ അബ്സോർപ്ഷൻ. സോ പ്രൊട്ടക്റ്റീവ് ബാരിയർ സ്കിന്നിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയും, അതായത് നമ്മളൊരു സാനിറ്റൈസറോ അല്ലെങ്കിൽ ഒരു ക്രീം ഹാൻഡ് ക്രീമോ യൂസ് ചെയ്തിട്ടാണ് ഈ ബില്ല് തൊടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോഡി ഈ കെമിക്കൽസ് അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഹെൽത്ത് മോശമാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുമ്പോൾ ഇത് പണിയല്ല കെണിയല്ല, ഇറ്റ് ഈസ് എ നോളജ്. അപ്പോൾ ഇന്നത്തെ ഗെയിം ഡേ ലക്കി വിന്നേഴ്സിന് തീർച്ചയായിട്ടും ഒരു മൂവിയുടെ ടിക്കറ്റ് ഇസ് കമ്മിങ് അപ്പ്. ഏത് മൂവിയാണെന്നുള്ളത് പറയാം, കേട്ടുകൊണ്ടേ ഇരിക്കുക. റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Joy Alucas 917 evenings
6: presented by Joy Alucas, world's favorite jeweler.
7: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
12: Daiso, let's make every outing unforgettable.
13: And
14: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
15: Welcome, welcome, welcome back once again. Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 48 മിനിറ്റും 32 സെക്കൻഡും. ഞങ്ങളതിനെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. സ്പെഷ്യലി ബിൽസ് കയ്യിൽ വെക്കാൻ പാടില്ല. കൂടുതലും ഡിജിറ്റലൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് വലിയൊരു നേട്ടം തന്നെയാണ് എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്, ബട്ട് ദെൻ കുറച്ച് എൻ്റർടൈൻമെൻറ്റോട് കൂടി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സീസൺ. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സീസണിൽ നമുക്ക് പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ മേക്കിംഗ് ഇറ്റ് പോസിബിൾ. വരാൻ പോകുന്ന ഒരു ഗെയിമിനെ പറ്റി, ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടാണ് ഇപ്പം എനിക്ക് എന്തായാലും സംസാരിക്കാനുള്ളത്. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലേക്ക് ഫേസ്ബുക്ക് ലൈവ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റ സീസൺ 1 നടക്കാൻ പോവുകയാണ് ഈ വരുന്ന June 12th വെള്ളിയാഴ്ച. ക്രിക്കറ്റ് പ്രേമികളെയൊക്കെ തന്നെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബർവ ക്രീക്ക് സ്പോർട്സിലേക്ക് ദ മെസ്സേജ് അയച്ചേക്കുന്നത്. കിരൺ ഭാസ്കർ ആണ്. ഓക്കെ, സോ കിരൺ ഭാസ്കർ ആ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ എണീറ്റ് കളിക്കാൻ പോകുന്ന ഒരു സൺഡേ മീൻസ് നാട്ടിൽ സൺഡേ. ഓക്കെ, വീക്കെൻഡ്. അപ്പോൾ ഇവിടെ വീക്കെൻഡ് എന്ന് പറയുന്ന ആ ഒരു ദിവസം രാവിലെ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ആൾക്കാരാണ്. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ദ സീസൺ ഗോസ് അറൗണ്ട്. അപ്പോൾ സീസൺ ഏതായാലും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദിസ് ഈസ് ദ റൈറ്റ് ടൈം വെയർ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ആൻഡ് ഓൾസോ എക്സ്പീരിയൻസ് സച്ച് തിങ്സ്. അപ്പോൾ പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റ സീസൺ 1 June 12th നടക്കുകയാണ്, ക്രീക്ക് സ്പോർട്സിൽ വെച്ച്. സോ അപ്പോൾ ആ ഒരു സംഭവം കിടിലായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ 6 PM നേരെ അങ്ങടേക്ക് ക്രീക്ക് സ്പോർട്സിലേക്ക് ചെല്ലാനായിട്ട് മറക്കണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: ഭൂമിക്കറായ പോരാ. I want to be the best.
1: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ്.
2: ഇവിടെ ഹോളിവുഡ് ഇല്ല, ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ, മോളിവുഡ്.
1: നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസ് വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: I'm coming to save മലയാളം സിനിമ.
3: Distributed by Home Screen Entertainment and online streaming partner SimplySouth.tv.
4: You are listening to Radio Suno 91.7.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukasil gold and diamond jewelry purchase cheyumbol. Save GM 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 2:46. അങ്ങനത്തെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് പെട്ടെന്നാണല്ലേ സമയം പോകുന്നത്. എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഫിഫ സെലിബ്രേഷൻ. യെസ്, ആ ഒരു ഫിഫ വേൾഡ് കപ്പ് 2026 എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. ഇനി ഒരു ബ്യൂട്ടിഫുൾ എഡിഷൻ, മറ്റൊരു എഡിഷൻ ദാ വീണ്ടും എത്തുമ്പോൾ ഒരുപാട് നാൾ കാത്തിരുന്ന ഒരുപാട് പ്രതീക്ഷകൾക്ക് വീണ്ടും ഒരു ഉത്തരം നൽകാനായിട്ട് മറ്റൊരു ഫിഫ കാലവും കൂടി നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ മാത്സ് ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റാണ്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആദ്യ മത്സരത്തിന് വേണ്ടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഒത്തിരി രാജ്യങ്ങൾ തന്നെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഒരുപാട് കൺട്രീസ് ആ ഒരു ഗെയിമിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കോൺവെർസേഷനിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഇതേപോലെ. ഒരുപാട് അന്ന് നമ്മുടെ ലാസ്റ്റ് ഫിഫ നടക്കുന്ന സമയത്ത് ഒത്തിരി കൺട്രീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസവും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ. അന്ന് ഇത്ര കൺട്രീസ് ഇല്ലായിരുന്നല്ലോ. ഇത്തവണത്തെ സ്കെഡ്യൂൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത്, കാരണം സ്കെഡ്യൂൾ ഇസ് എ ബിറ്റ് ലെങ്തി സ്കെഡ്യൂൾ. അപ്പോൾ ആ ഒരു സ്കെഡ്യൂൾ കണ്ടപ്പോൾ ഞാനും കരുതി ഇതെന്താ ഇത്ര വലിയ സ്കെഡ്യൂൾ എന്നുള്ളത്. പക്ഷേ ഈ വർഷം ഒരുപാട് കൺട്രീസ് വീണ്ടും ആഡ് ഓൺ ആയിരിക്കുന്നു. ആൻഡ് ഒന്നും രണ്ടും കൺട്രീസ് ഒന്നും അല്ല കേട്ടോ, ഓൾമോസ്റ്റ് 30+ കൺട്രീ, ഐ മീൻ ടീംസ് ആണ് ആഡ് ഓൺ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീമുകൾക്കൊക്കെ തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നു, കാരണം ദി എഫേർട്ടിന് 4 എന്താണ് നമുക്ക് ആ ഒരു വർഷത്തിൻ്റെ കണക്കെടുത്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. വൈ? ബിക്കോസ് ദി മൈറ്റ് ഹാവ് ബീൻ പ്ലാനിങ് എ ലോട്ട് ഓഫ് തിങ്സ് ഒരുപാട് നാളുകൾ കൊണ്ടല്ലോ. ചിലപ്പോൾ 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ടുള്ള പ്ലാനിങ് ആയിരിക്കാം. ആ ഒരു പ്ലാനിങ് ഒക്കെ തന്നെ ദാ മറ്റൊരു ഗംഭീരമായിട്ടുള്ള വേൾഡ് ഓൺ എ വേൾഡ് സ്റ്റേജ് എത്തുന്നു, ഓൺ എ വേൾഡ് പ്ലേ ഗ്രൗണ്ട് എത്തുന്നു. Another FIFA 2026 is getting ready. A complete updates and കാര്യങ്ങളും ഒക്കെ തന്നെ ആയിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദാ ഇപ്പോൾ പറയുകയാണ്. മെക്സിക്കോ ആൻഡ് റഷ്യയാണ് ഏറ്റവും ആദ്യത്തെ ആ ഒരു മത്സരമായിട്ട് വരുന്നത്. സ്റ്റാർട്ട് ഓഫ് മത്സരം മെക്സിക്കോ സിറ്റിയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ആ ഒരു അപ്ഡേറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അർഫാത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അർഫാത്ത് ബ്രോ എന്താണ് മെസ്സേജ് അയച്ചത്? ഓ, നേരത്തെ ബില്ല് ഇപ്പോഴാണ് കേട്ടോ എനിക്കിപ്പോൾ ഡെലിവർ ആയത്. എന്താണാവോ, നെറ്റ് സ്ലോ ആണോ? സോ അപ്പം ആ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു പോകുമ്പോൾ ബിൽസ് അധികം യൂസ് ചെയ്യേണ്ട. അർഫാത്ത് ബ്രോ, എനിക്ക് ആ ഒരു ബില്ല് അയച്ച രീതി ഇഷ്ടപ്പെട്ടു കേട്ടോ. മേ ബി എനിക്ക് തോന്നുന്നത് അതൊരു ഫോണിൽ വന്നിട്ടുള്ള ബില്ലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇറ്റ്സ് നോട്ട് എ പേപ്പർ ബിൽ, ബട്ട് അത് ഫോണിൽ വന്നിട്ടുള്ള ഒരു പേപ്പർ മോഡൽ ബില്ലാണ്. എന്താണെങ്കിലും ഡിജിറ്റലി കാര്യങ്ങൾ നീങ്ങേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് AI കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി ഇതേപോലുള്ള ബില്ലുകൾ റൈറ്റ് ആഫ്റ്റർ എനിത്തിങ് നമ്മൾ പർച്ചേസ് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഹോട്ടലിൽ പോയാലും ഇതൊന്നും കയ്യിൽ മേടിച്ച് പോക്കറ്റിലോ വാലറ്റിലോ സൂക്ഷിക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പല സാഹചര്യത്തിലും ആവശ്യം വരുമായിരിക്കും. ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും, ബെറ്റർ ഐഡിയ റൈറ്റ്. ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയിട്ടാണെങ്കിലും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധി കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. പറഞ്ഞു തന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 11:28 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോൺ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Let's play football.
0: Football Mania. നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണിത്. ജൂൺ 11 മെക്സിക്കോ സിറ്റിയിലെ ബെനോർട്ടെ സ്റ്റേഡിയത്തിൽ വിസിൽ മുഴങ്ങുമ്പോൾ ലോകം ഒരു പന്തായി ചുരുങ്ങും. പിന്നീട് ജൂലൈ 19 വരെ നമ്മൾ ആ പന്തിന് പിന്നാലെ പായും. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് ഇത്തവണ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You are listening to 91.7 Qatar's favorite radio station, Radio Suno.
3: Radio Suno.

0: Alcas, world's favorite jeweler.
1: Joy Alcas-il gold and diamond jewelry purchase cheyumbol, save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

സിജു വിൽസൺ പാടിയ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സെന്റർ 91.7 FM-ലൂടെയാണ്. ഒരുപാട് ഒരുപാട് നല്ല ട്രാക്കുകളൊക്കെ പ്ലേ ചെയ്ത് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ 917 Evenings. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 22:58 ഇതാ 23 മിനിറ്റ് കറക്റ്റായിട്ടായിട്ടുണ്ട്. ഞാൻ ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യം ഈ ഒരു പോയിന്റിൽ, അതായത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ഒക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു സൈക്കോളജി നമ്മൾ കുറച്ചുകൂടി ഒന്ന്

മെച്ചപ്പെടുത്താൻ, എസ്പെഷ്യലി ക്ലൈമറ്റ് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു, ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഒരു ഹോക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളെ ഭയങ്കരമായി തന്നെ നമ്മുടെ വർക്ക് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും. ഒബ്വിയസ്ലി ഒത്തിരി പേര് എ സിക്കകത്ത്, അതായത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസിലാണ് നിങ്ങളിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ല എന്ന് വരാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എ സി അല്ലെങ്കിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് വെയിലത്തോട്ട് പോകണമെന്നല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ ഈക്വലി എല്ലാം ബാലൻസ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈ? ബിക്കോസ് ലൈഫിൽ എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് ബാലൻസ്. അപ്പോൾ ആ ഒരു ബാലൻസ് നമ്മളൊന്ന് കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറാവും. ഇമോഷൻസിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോയേ മതിയാവുള്ളൂ. ലെറ്റ് ഇറ്റ് ബി വിഷമം, അതേപോലെ ദേഷ്യം, ഒരുപാട് സന്തോഷം, കോമഡി, ഇതൊക്കെ തന്നെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് ആരും തന്നെ കടന്നു പോവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു സാധ്യതയ്ക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യപരമായ നീക്കങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ബി ഹെൽത്തി ഓൾവേസ്. വെള്ളം കുടിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്, 15 to 20 minutes ആ ഒരു സമയത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ഈ മിനിസ്ട്രി ഓഫ് പബ്ലിക് ഹെൽത്ത് പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി അണ്ടർ ദ സൺ, ഡയറക്റ്റായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകളില്ല. കാരണം ഹിയർ ദർ ഇസ് റെസ്ട്രിക്ഷൻസ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെ നമുക്ക് അറിയാം പ്രോപ്പറായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഒരു ടൈമിന് ശേഷം വർക്ക് ചെയ്യാനൊക്കെ പറ്റില്ല എന്നുള്ളത്. ബട്ട് ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഹീറ്റിൽ നിന്ന് ബേസിക്കലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. കറക്റ്റായിട്ട് വെള്ളം, ഫുഡൊക്കെ തന്നെ കയ്യിൽ കരുതുക. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് കൊണ്ടുവരരുത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ജ്യൂസ്, വെള്ളം, വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയ സീസണൽ കണ്ടൻറ്റ്, ഐ മീൻ സീസണൽ ഫ്രൂട്ട്സ്, സീസണൽ വെജിറ്റബിൾസ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതുകൂടാണ്ട് തന്നെ ഒരു അപ്ഡേറ്റ് എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ വെയർ ചെയ്യുന്ന ക്ലോത്ത്സ് ആണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ക്ലോത്ത്സ്. ഈവൻ ഇഫ് യു ആർ ഇൻസൈഡ് യുവർ കമ്പനി, നമ്മൾ ചിലപ്പോൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ സ്യൂട്ടൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. സോ മാക്സിമം സ്യൂട്ട്സ് പുറത്തുള്ള ബ്ലേസർ ഒന്ന് ഊരിയിട്ടിരിക്കാനായിട്ട് മിക്കപ്പോഴും ശ്രദ്ധിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ്, ലിനൻ വെയർ, ഈവൻ ഇഫ് യു ആർ വെയറിങ് എ ബ്ലേസർ, അത് ലിനൻ മെറ്റീരിയൽ ആണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് എന്ന് പറയുന്നില്ല, നമ്മൾ വൈബ്രൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം സൈക്കോളജിക്കലി അത് നല്ലതാണ്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യം, മെൻ്റൽ സ്ട്രെസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് കളർഫുൾ തീംസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡ്രസ്സിൽ നമ്മളങ്ങനെ ഒരു കളർ തീം കൊണ്ടുവന്നാൽ, അതായത് പോപ്പപ്പ് കളേഴ്സ്, കുറച്ച് റെഡിഷ് ആയിട്ടുള്ള കുറച്ചൊരു ഫ്ലെയിമിങ് പിങ്ക് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കളേഴ്സൊക്കെ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്നുള്ളത് സൈക്കോളജിസ്റ്റും സയൻറ്റിസ്റ്റുകളും ഒക്കെ റിസർച്ചിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യമൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഓൾസോ സ്ട്രെസ് തോന്നുന്ന സമയത്ത് നമുക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇത് അടുത്ത പാട്ടിലേക്ക്, ഇച്ചിരി ഒരു അടിപൊളി പാട്ടിലേക്ക്, ഞാൻ ഒത്തിരി നാളായിട്ട് കേൾക്കാതിരുന്നൊരു പാട്ടാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ ഈ ഫെൽറ്റിലേക്ക്, അയ്യോ ഈ പാട്ടൊക്കെ എത്ര കേട്ടിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുനാളിൽ ഖുഷി എന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: സിതാര പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെ 9:17 സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 37:44. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വെൽ, ഈ ഒരു ബ്യൂട്ടിഫുൾ ടൈം, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തുന്നത്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ്, യെസ്, നമുക്ക് ഒരു ചെറിയ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്.
1: And gentlemen, please fasten your seat belts.
2: Boarding pass. Dear passengers, have a safe and comfortable flight.
0: യെസ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ട്രാവൽ ചെയ്യാൻ പോവല്ല, ബട്ട് ദെൻ ഒരു ട്രാവൽ അപ്ഡേറ്റ് നമ്മൾ ദേ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രാവൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നത്, എസ്പെഷ്യലി ഇഫ് യുവർ ഇൻ ടു ബിസിനസ് ആൻഡ് യു ആർ എ ഫ്രീക്വൻറ്റ് ഫ്ലയർ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഖത്തറിൽ നിന്നും ദുബായിലേക്ക് ഫ്ലൈറ്റ്സിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ തന്നെ റെഡ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ June 5 എടുത്ത തീരുമാനമാണ്, അതിപ്പോൾ അതേ ഗ്രാജുവലി ഇങ്ങനെ ഫ്ലൈറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ 2-ൽ നിന്നും 5 ഫ്ലൈറ്റുകളായിട്ട് ഖത്തർ എയർവേസ് ദേ അവരുടെ ആ ഒരു ഫ്രീക്വൻസി ടു ദുബായ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ DXP യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രം ദോഹ ടു DXP നമുക്ക് 5 ഫ്ലൈറ്റുകളാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. June 5 മുതൽ ഈ ഒരു സംഭവം, ഈ ഒരു ഫെസിലിറ്റി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഗ്രാജുവലി ആണ് കേട്ടോ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യത്തെ ഫ്ലൈറ്റ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്, വിച്ച് ഇസ് ദ തേർഡ് ഫ്ലൈറ്റ്. ഇനി 4-ഉം 5-ഉം ഫ്ലൈറ്റ് ഗ്രാജുവലി ഇൻക്രീസ് ആവും. അതിൽ 4-ാമത്തെ ഫ്ലൈറ്റ് ഇഫ് ഐ എം നോട്ട് റോങ് June 15 ഫ്ലൈ ആരംഭിക്കുക. അത് കഴിഞ്ഞിട്ട് സമ്മർ സീസണിൽ തന്നെ ആ ഒരു 5-ാമത്തെ ഫ്ലൈറ്റും ബോയിങ് 777 എയർബസ് A350 എയർക്രാഫ്റ്റുകളായിരിക്കും നമുക്ക് ട്രാവലിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൂടി നമ്മുടെ ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എക്സ്പാൻഷൻ ഇസ് റിലേറ്റിംഗ് ടു മോർ കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു കണക്ടിവിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും, ബിക്കോസ് ദേർ വാസ് എ സ്മോൾ കണക്ടിവിറ്റി ഇഷ്യൂ. അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി ഒക്കെ മാറ്റാനായിട്ടും നമുക്ക് സഹായകരമാകും ഈ ഒരു ട്രാവൽ. ലഷ്യൂ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഫ്ലൈറ്റുകൾ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഖത്തർ എയർവേസ് പറയുന്നത്. അപ് ടു 35 വീക്ക്ലി ഫ്ലൈറ്റ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കൂടി എത്തിച്ചുകൊണ്ട് മറ്റൊരു ട്രാക്കിലേക്ക്, സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum aavashyamayathellam oriki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ളതും നമുക്ക് ട്രാവലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആരോഗ്യം സൂക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഒരു ലഷർ ടൈമിലേക്ക് സമ്മർ സീസൺ എൻജോയ് ചെയ്യാനായിട്ട് ഒരു സമ്മർ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ ബോർഡിംഗ് പാസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു അപ്ഡേറ്റ്, ഫ്ലൈറ്റ്സൊക്കെ കൂടിയാൽ മാത്രം പോരല്ലോ, നമ്മുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ഈ ഒരു സീസണിൽ എന്താണ് ഫുഡ് റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ബോഡി റിക്വയർമെൻറ്റ്സ് എന്നറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് ലെറ്റ്സ് ഗെറ്റ്
11: ഇൻ. ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
12: ബിഎംആർ പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
10: നമുക്ക് ശരിക്കും ലീൻ പ്രോട്ടീൻസ് ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇഫ് യു ആർ നോട്ട് അലർജിക് ടു ഷ്രിംപ് അല്ലെങ്കിൽ പ്രോൺസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഏറ്റവും അധികം കഴിക്കാൻ പറ്റുന്നത് ഷ്രിംപും ടോഫുവും ഒക്കെയാണ് ഈ ഒരു ടൈമിൽ. കാരണം ഇതൊക്കെ ലീൻ പ്രോട്ടീനാണ്, നമ്മുടെ സമ്മർ എനർജി ഹൈ ആക്കി വെക്കാൻ സാധ്യതയുള്ള സംഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് എ സ്നീക്ക് ആൻഡ് പീക്ക് ഇൻ ടു എ സീസൺ വെയർ ടൊമാറ്റോസ്, ബെറീസ്, അതേപോലെ ഐ മീൻ ടൊമാറ്റോസ്, ടൊമാറ്റോസ് അല്ലല്ലോ, ടൊമാറ്റോ, പിന്നെ ബെറീസ്, സ്റ്റോൺ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് കഴിക്കുന്നതും നമ്മുടെ ആ ഒരു സീസണൽ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അധികം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ പെർച്ചേസിന് പോകുമ്പോൾ വാട്ടർമെലൻസ്, പീച്ച്, സ്വീറ്റ് കോൺ, ടൊമാറ്റോസിൻ്റെ തന്നെ ഭയങ്കരമായിട്ട് പഴുത്ത റൈപ്പ് ടൊമാറ്റോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇഫ് യു ആർ എ ടൊമാറ്റോ ലവർ, ഒബ്വിയസ്ലി അത് വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പീസ് ഒരുപാട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ആൻഡ് ഇതൊക്കെ തന്നെ ഒരു സാലഡായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, സ്പെഷ്യലി നൈറ്റ് ടൈം, മോസ്റ്റ്ലി സ്റ്റിക്ക് ഓൺ ടു സാലഡ്സ്. ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത്, അതായത് ഗ്യാസ് യൂസ് ചെയ്ത്, ഐ മീൻ നോട്ട് ഗ്യാസ് ബട്ട് സ്റ്റവ് യൂസ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കുന്ന സംഭവങ്ങൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ചിൽഡ് വാട്ടർമെലൺ, കുക്കുമ്പർ, ജിഞ്ചർ സാലഡ്, ഇതൊക്കെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ, സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഈ സംഭവങ്ങളിലോട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാനാണെങ്കിൽ പോലും, ഇപ്പം സ്വീറ്റ് കോൺസ് നമുക്ക് ജസ്റ്റ് മൈക്രോവേവ് ചെയ്ത് ഒന്ന് എടുത്താൽ മതി, അത് ഫ്രോസൺ ഇത് കോൺസ് കിട്ടും. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ ഫ്രൂസൺ ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോണൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് കുറച്ച് ബട്ടറും കുറച്ച് കുരുമുളകും കുറച്ച് സോൾട്ടും, ഓ ഇത് പറയുമ്പോൾ തന്നെ വൈ വൈ നാവിൽ വെള്ളം വരുന്നു ഗൈസ്. അപ്പം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മീല് പ്രെപ്പ് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ബോഡിയിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ, ദെൻ വൈ നോട്ട് ജസ്റ്റ് ട്രൈ ഇറ്റ് ഗൈസ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് ഓഫ് ദി അവർ.
11: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
7: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
10: ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ BMRലോട്ട് പോകാനായിട്ട് മറക്കണ്ട. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഞാനും ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് 917 ഈവനിങ്സ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും പാക്കലാം ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് ആൻഡ് യൂസ്ഫുൾ അപ്ഡേറ്റ്സുമായിട്ട്. നമ്മൾ കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പുറകെ പോകാറുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നത്. ബ്യൂട്ടിഫുൾ കുറേ ഏറെ പാട്ടുകൾ വരുന്നുണ്ട് സുനോ മെലഡീസിൽ. സോ കേൾക്കാൻ മറക്കണ്ട. ദിസ് ഇസ് Qatar's happiness frequency radio sono 91.7 fm sandeepana koodi undayirunnu. See you all, take care, ta ta ta ta ta, love you all guys.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Naseem Surgical and Medical Center.
2: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ മോഹൻ ബാസൽ. ഞാനൊരു മോണോരോഗ വിദഗ്ധനാണ്, നഴ്സിംഗ് മെഡിക്കൽ സെന്ററിൽ നിന്ന്. പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ഒരു ഡൗട്ടാണ്, അവർ നന്നായി പല്ല് വൃത്തിയാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവരുടെ പല്ലിന്റെ ഇളക്കം അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന മോണയിൽ നിന്ന് വരുന്ന രക്തം അഥവാ മോണപ്പഴുപ്പ് കുറയാത്തതെന്ന്. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ മോണപ്പഴുപ്പ് ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ മോണയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ക്ലീൻ ചെയ്തതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മോണപ്പഴുപ്പിന്റെ എന്ത് ലക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പെരിഡോണ്ടിസ്റ്റ് അഥവാ മോണരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. താങ്ക് യു.
1: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 444-111-133.
3: മുൻദിനം പാർത്തേനെ. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: വേൾഡ് മലയാളി കൗൺസിൽ ഖത്തർ പ്രോവിൻസിന്റെ നേതൃത്വത്തിൽ രണ്ടാം രക്തദാന ക്യാമ്പ് ജൂൺ 12 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 5582310 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
1: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: 91.7 FM.
1: Qatar's favorite radio station.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
5: Hi Radio Suno Display, yan nangude Bijo Narayanan.
6: You're listening to
5: Radio Suno. Ini kete kete utu dura.

പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം,
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
6: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
5: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: हाँ
1: या चुप रहूं
0: ना,
1: दिल में मेरे आज क्या है
0: क्या है।

0: सुनो 91.7 FM,
1: Qatar's favorite radio station.